0: ప్రభాత సమయే స్మృతిరంగభాజాం ప్రజ్ఞాం పరార్థ సులభాం పరమాం ప్రసూతే.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുമൽ. ഇന്ന് 2026 മെയ് മാസം 11 തിങ്കളാഴ്ച. കൊലവർഷം 1201. മേടമാസം 28 ചതയം നക്ഷത്രം. ഡിസ്നി സ്ഥാപകനായ വാൾട്ട് ഡിസ്നി പറഞ്ഞ ഒരു വാചകമുണ്ട്, നമുക്കവയെ പിന്തുടരാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ അത് നേടിയെടുക്കാൻ ഇറങ്ങിത്തിരിക്കാനാണ് ധൈര്യം വേണ്ടത്. വഴിയിൽ തടസ്സങ്ങൾ കണ്ടു പേടിക്കരുത്. ആവേശത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഇന്നത്തെ ദിവസത്തെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതം ഒരു യാത്രയാണ്. ലക്ഷ്യമറിയാത്ത യാത്രയേക്കാൾ അർത്ഥരഹിതമാണ് വഴിയറിയാതെയുള്ള യാത്ര. പറവുകൾ സഞ്ചരിക്കുന്നത് ആകാശത്തിലൂടെയാണല്ലോ. ഈ തിരിച്ചറിവില്ലാതെ വൃഥാ പറക്കുന്ന പറവുകളാകട്ടെ അവസാനം ചിറുകൊടിഞ്ഞ് ഭൂമിയിൽ പതിച്ച് ഇഴഞ്ഞു നടക്കുന്നതായി കാണാം. കാലത്തിനനുസരിച്ച് നമുക്ക് ഗതിമാറി സഞ്ചരിക്കാം, പക്ഷേ അത് തെറ്റായ വഴിയിലൂടെ ആകരുത്. അഥവാ വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്ന് ബോധ്യമായാൽ, വഴി തെറ്റാൻ തുടങ്ങിയാൽ, അത് തിരിച്ചറിയുമ്പോൾ തന്നെ തിരുത്താൻ നാം തയ്യാറാകണം. നാം പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പാരിതോഷികങ്ങൾ നൽകാറുണ്ട്. പലപ്പോഴും നാം അതിന്റെ പ്രൗഢിയും വിലയുമാണ് ശ്രദ്ധിക്കാറ്. പാരിതോഷികങ്ങളുടെ പ്രസക്തിക്കാവണം പ്രാധാന്യം. ആഡംബരവും പണത്തിന്റെ ഹുങ്കും കാണിക്കാനുള്ള മാധ്യമം എന്നതിനുപരി അവ ആവശ്യത്തിനുതകുന്നതും സ്നേഹനിർഭരമായി നൽകുന്നവയും ആകണം. പാത്രമറിഞ്ഞ് ഭിക്ഷ നൽകുന്നതായിരിക്കും ഉത്തമം. സ്വയം കണ്ടെത്തലുകളാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ ദിശാബോധം നൽകുന്നത്. അന്വേഷണങ്ങളോടും പരീക്ഷണങ്ങളോടുമുള്ള ത്വര അവസാനിക്കുന്നിടത്ത് ജീവിതത്തിന്റെ താളം തെറ്റുകയും അത് നിശ്ചലമാവുകയും നിർജീവമാവുകയും ചെയ്യും. ഓരോ വസ്തുവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിന് പിന്നിൽ വിധാതാവിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും ഒരു ജീവിതധർമ്മമുണ്ട്. എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിതം നയിക്കുമ്പോഴാണ് പൂർണ്ണത പ്രാപ്തമാകുന്നത്. അങ്ങനെ ഓരോ വ്യക്തിയും തന്റെ ജീവിത ലക്ഷ്യം, തന്റെ ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് ജീവിതം നയിക്കുമ്പോൾ ആ വ്യക്തി വീടിനും നാടിനും സമൂഹത്തിനും ലോകത്തിനും ഉതകുന്നയാളായി മാറുന്നു. ഒരു വ്യക്തിയെ ആരാധ്യനാക്കുന്നത് അയാളുടെ പക്കലുള്ള സ്വത്തോ ഭൗതിക സമ്പത്തോ അല്ല, മറിച്ച് അയാളിലുള്ള ജ്ഞാനത്തിന്റെ അളവാണ്. ആയതിനാൽ ജ്ഞാനിയായി, മികച്ച വ്യക്തിത്വമുള്ളവരായി, എല്ലാവരുടെയും സ്നേഹത്തിനും സന്തോഷത്തിനും പാത്രീഭൂതരായി ധന്യമായ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. ഈ ജീവിതയാത്രയിലെ ഓരോ ദിവസവും പുതുമയുള്ളതാക്കി സ്നേഹം ചൊരിഞ്ഞ് വെറുപ്പ്, വിദ്വേഷം, ക്രോധം എന്നിവയിൽ പെടാതെ ജീവിതയാത്ര സസന്തോഷം തുടരുക.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 11ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച പൊക്രാൻ സെക്കൻഡ് അഥവാ ഓപ്പറേഷൻ ശക്തി നടന്നത് 1998 മെയ് 11ാണ്. രാജസ്ഥാനിലെ പൊക്രാനിൽ 3 ആണവ പരീക്ഷണങ്ങൾ ഇന്ത്യ വിജയകരമായി നടത്തി. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ശാസ്ത്രജ്ഞനായ APJ അബ്ദുൽ കലാമും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉപരോധങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കരുത്ത് പകർന്ന സംഭവമായിരുന്നു ഇത്. ഇന്ത്യയുടെ ശാസ്ത്രീയവും സാങ്കേതികവുമായ വളർച്ചയെ ഇത് അടയാളപ്പെടുത്തി. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി മെയ് 11 ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനമായി ആഘോഷിക്കുന്നു. ലോക പ്രശസ്ത ചെസ് താരം ഗാരി കാസ്പറോവിനെ IBMന്റെ സൂപ്പർ കമ്പ്യൂട്ടറായ ഡീപ് ബ്ലൂ തോൽപ്പിച്ചത് 1997 മെയ് 11ാണ്. മനുഷ്യബുദ്ധിയും കൃത്രിമ ബുദ്ധിയും തമ്മിലുള്ള പോരാട്ടമായി ഇത് ലോകം ഉറ്റുനോക്കി. 6 മത്സരങ്ങൾ നീണ്ടുനിന്ന ടൂർണമെന്റിലൊടുവിൽ ഡീപ് ബ്ലൂ വിജയിച്ചപ്പോൾ അത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറി. അസാധ്യമായ വേഗത്തിൽ നീക്കങ്ങൾ കണക്കുകൂട്ടാനുള്ള കമ്പ്യൂട്ടറിന്റെ കഴിവ് ശാസ്ത്രലോകം അംഗീകരിച്ചു. ഇന്ന് നാം കാണുന്ന നിർമ്മിത ബുദ്ധിയുടെ ആദ്യകാല പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മനുഷ്യന്റെ ബുദ്ധി വൈഭവത്തെ യന്ത്രങ്ങൾക്ക് മറികടക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ശരീരം ഒട്ടിച്ചേർന്ന നിലയിൽ ജനിച്ച ഇരട്ടക്കുട്ടികളിൽ ഏറ്റവും പ്രശസ്തരായ ചാങ് എങ് ബംഗർ എന്നിവർ 1811 മെയ് 11ാണ് ജനിച്ചത്. തായ്ലൻഡിൽ ജനിച്ച ഇവർ വഴിയാണ് സയാമീസ് ഇരട്ടകൾ എന്ന പ്രയോഗം ലോകത്ത് പ്രചാരത്തിലായത്. ഇവർ അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ പ്രശസ്തരാവുകയും ചെയ്തു. ശാസ്ത്രലോകം ഇവരുടെ ശരീരഘടനയെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തി. അക്കാലത്ത് വൈദ്യശാസ്ത്രത്തിന് ഇവരെ വേർപെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും അവർ ദീർഘകാലം ജീവിക്കുകയും വിവാഹിതരാവുകയും ചെയ്തു. ശാരീരിക വൈകല്യങ്ങൾക്കിടയിലും സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിച്ച ഇവരുടെ കഥ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ വലിയൊരു കൗതുകമാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റൈൻ തന്റെ സാമ്രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താംബുൾ, പ്രഖ്യാപിച്ചത് AD 330 മെയ് 11ാണ്. പുതിയ റോം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ നഗരം നൂറ്റാണ്ടുകളോളം ലോകത്തിന്റെ വ്യാപാര സാംസ്കാരിക കേന്ദ്രമായി നിലകൊണ്ടു. ബൈസന്റർ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന ഈ നഗരം ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി പ്രവർത്തിച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായി ഇതെന്നും കണക്കാക്കപ്പെടുന്നു. നഗരത്തിന്റെ തന്ത്രപരമായ സ്ഥാനവും നിർമ്മാണ വൈദഗ്ധ്യവും ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളെ ആകർഷിച്ചിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് May 11 ദേശീയ സാങ്കേതിക ദിനം. ഭാരതത്തിന്റെ ശാസ്ത്രീയമായ വളർച്ചയുടെയും സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു കുതിപ്പിന്റെയും ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ശാസ്ത്രലോകത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ ആദരിക്കുന്നതിനും പുതിയ തലമുറയെ ശാസ്ത്ര ഗവേഷണങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുമായി ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. 1998 May 11 രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ വിജയകരമായി നടത്തിയ ശക്തി 1 അണുപരീക്ഷണം ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവാണ്. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മേൽനോട്ടത്തിലാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഈ വിജയത്തോടെ ആണവ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ലോക രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഉയർന്നു. ഈ ദിനത്തിൽ തന്നെയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനമായ Hansa 3 വിജയകരമായ പരീക്ഷണ പറക്കൽ നടത്തിയത്. ഇതിനു പുറമെ ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലായ തൃശൂൽ പരീക്ഷണവും ഇതേ ദിവസം നടന്നിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന ഗവേഷകർക്ക് ഭാരത സർക്കാർ ഈ ദിനത്തിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാറുണ്ട്. ശാസ്ത്രം വെറും പുസ്തകങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അത് മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന ഡിജിറ്റൽ വിപ്ലവവും ആശയവിനിമയ സൗകര്യങ്ങളുമെല്ലാം സാങ്കേതിക വിദ്യയുടെ സംഭാവനകളാണ്. വരും തലമുറയിൽ ഒരു ശാസ്ത്രബോധം വളർത്താൻ നമുക്കും ഈ ദിനം ഒരു പ്രചോദനമാകട്ടെ. ശാസ്ത്രം ഒരു അറിവാണ്, സാങ്കേതിക വിദ്യ വികാസമാണ്. ഇന്ത്യയെ ലോകത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞരെയും ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം. പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയും അറിവിലൂടെയും നമുക്കും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാം. എല്ലാവർക്കും ദേശീയ സാങ്കേതിക ദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ സുന്ദരമായ ഒരു ഗാനം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ എഫ്എമ്മും അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: Info@7.
0: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. May 25 വരെയാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യേണ്ട തീയതി. 25-നകം രജിസ്ട്രേഷൻ സാധ്യമാകാത്തവർക്ക് May 26 മുതൽ June 4 വരെ 50 ഫൈനോടുകൂടിയും June 5 മുതൽ June 15 വരെ 250 സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാം. 4-7 തുല്യതയ്ക്ക് ഫീസില്ല. രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 10-ാം തരത്തിന് ₹1,950 ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിന് ₹2,600 ഫീസ്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖകളിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീസും രജിസ്ട്രേഷൻ ഫീസും സൗജന്യമാണ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങാം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ, പ്രോസ്പെക്ട്സ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോറം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ്, അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാകുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ May 15 വരെ സമർപ്പിക്കാം. കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലും UP വിഭാഗത്തിൽ 3 ട്യൂട്ടർ, 2 മേട്രൻ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BEd അല്ലെങ്കിൽ TTC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ May 25 വൈകിട്ട് 5 മുമ്പായി കൊല്ലങ്കോട് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹിന്ദി, അറബിക്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UGC യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ മെയ് 12 രാവിലെ 9:30 ഹിന്ദി, 11:30 അറബിക് അഭിമുഖത്തിനും മെയ് 14 രാവിലെ 10 നടക്കുന്ന മാത്തമാറ്റിക്സ്, 11:30 സ്റ്റാറ്റിസ്റ്റിക്സ്, ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് അഭിമുഖങ്ങൾക്കും എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഐഎച്ച്ആർഡിയുടെ കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ ജോലിയുള്ളവർക്ക് അപേക്ഷിക്കാം. മെയ് 22 അപേക്ഷകൾ നൽകണം. വിശദവിവരങ്ങൾക്കായി www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി 0492227290 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, ട്യൂഷൻ, പോക്കറ്റ് മണി, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ സൌജന്യമായി നൽകും. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകൻ, അധ്യാപികയുടെ സാക്ഷിപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ മെയ് 25 വൈകിട്ട് 5 കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. മലമ്പുഴ വനിതാ ഐടിഐയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ മെയ് 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ജില്ലാ ആശുപത്രിയിലെ കാത്ലാബ് വിഭാഗത്തിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് സമിതി മുഖാന്തരം കരാറടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. കാത്ലാബ് അല്ലെങ്കിൽ കാർഡിയാക് ICU വിഭാഗങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മെയ് 16 രാവിലെ 10 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. പ്രായപരിധി 18-40 മധ്യേ. ചിറ്റൂർ ബ്ലോക്കിന്റെയും പട്ടികജാതി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികളുടെ പ്രീ മാട്രിക് ഹോസ്റ്റലിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള ട്യൂട്ടർമാരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുകളിലേക്കാണ് നിയമനം. ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം എന്നീ വിഷയങ്ങളിലുള്ള ഓരോ ഒഴിവുകൾക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ BEd UP വിഭാഗം 3 ഒഴിവിലേക്ക് TTCയുമാണ് യോഗ്യത. അപേക്ഷകർ തമിഴും മലയാളവും കൈകാര്യം ചെയ്യുന്നതിന് പ്രാവീണ്യമുള്ളവരായിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ മെയ് 20 അപേക്ഷകൾ നൽകണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ Grade 1 അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. മാത്സ്, സയൻസ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പ്രൈമറി ടീച്ചർ, ആർട്സ്, ക്രാഫ്റ്റ്, സ്പോർട്സ് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുക. പ്ലസ് ടു ബിരുദം, ബിരുദാന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. ജില്ലയിൽ വിവിധ പദ്ധതികളിൽ രജിസ്ട്രേഡ് വെറ്ററിനറി ഡോക്ടർമാരെയും ഡ്രൈവർ കം അറ്റൻഡർമാരെയും ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. വെറ്ററിനറി ഡോക്ടർ ഉദ്യോഗാർത്ഥികൾക്ക് വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും, ഡ്രൈവർ കം അറ്റൻഡർ ഉദ്യോഗാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ മെയ് 12 രാവിലെ 10:30 മുതൽ 11:30 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
7: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447721311.
8: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
9: Ahalya FM 90.4. It's Rhythm of Palakkad.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടു.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റാകുന്നതിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല, ഇനി നമ്മൾ കൊണ്ട് ചെറുപ്പത്തിൽ മൂപ്പറുടെ ഫോട്ടോ കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: അറിവിന്റെ വെളിച്ചം പക

വട്ടം കറക്കും. സങ്കടങ്ങളും തോൽവികളും ഒക്കെ വന്ന് നമ്മളെ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി രക്ഷയില്ല, ഇതോടെ തീർന്നു അല്ലെ. പല സമയങ്ങളിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പല സിറ്റുവേഷൻസിൽ വിചാരിച്ചിട്ടുണ്ട്, ഇനി ഒരു രക്ഷയില്ല ബ്രോ, കംപ്ലീറ്റ്ലി ലോക്കാണ്. പക്ഷേ അവിടെ വർക്ക് ആവുന്ന ഒരു പവർ ഉണ്ട്, ആ പവറാണ് അഗത്തിസം. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇഷ്ടമുള്ള വാക്കുകളെ കുറിച്ച് പറയാറുണ്ട് എഴുത്തോലയിൽ. അങ്ങനെ ഒരു വാക്കാണ്, വളരെ ഇഷ്ടമുള്ള, വളരെയധികം ഇഷ്ടമുള്ള, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് അഗത്തിസം. അഗത്തിസം ഈസ് സച്ച് എ ബ്രെയിൻ പവർ, ഒരു പവറാണത്. നമുക്കതേക്കുറിച്ച് കേൾക്കാം ഇന്നത്തെ എഴുത്തോലയിൽ. റെഡിയല്ലേ എല്ലാവരും? കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 디디야.
1: 벗은 다야?
2: 아,
1: 말 좀 해.
2: Okay,
1: please.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എന്താണ് ഈ അഗത്യസ്വം എന്ന

വാക്ക് എന്ന് ചോദിച്ചാൽ അഗത്തിസം, അതിന്റെ സ്പെല്ലിംഗ് AGATHISM എന്നുള്ളതാണ് അഗത്തിസം. ലൈഫ് ഇപ്പോൾ ഒരു ക്രാഷ് ലാൻഡിംഗ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതായത് ഒന്നും ശരിയാവണില്ല, ഒരു രക്ഷയില്ല, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും സഫറിങ്സ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഇവിലും സഫറിങ്ങും ഒക്കെ ആ പ്രോസസ്സിന്റെ ഭാഗമാണ്, ലൈഫിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടേ എൻഡ് ഗെയിമിൽ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, എല്ലാം നല്ലതായിട്ടേ സംഭവിക്കുള്ളൂ, എല്ലാം ശുഭമായിരിക്കും എന്ന് പറയേ. ഇപ്പൊ സത്യനന്ദിക്കാട് സിനിമ പോലെ എല്ലാം ഉണ്ടാകും, അതില് അടിയിടി, ഫൈറ്റ്, റിലേഷൻഷിപ്പ്, ബഹളം, പ്രണയം, വിരഹം ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ്, ആ സിനിമയുടെ അവസാനം നല്ലൊരു ക്ലൈമാക്സ് അല്ലെങ്കിൽ നല്ലൊരു ശുഭം എന്ന് എഴുതി കാണിക്കുന്ന ഒരു എൻഡിങ്, ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് അഗത്തിസം എന്നുള്ളത്. സിനിമയിലെ ഇന്റർവൽ ബ്ലോക്ക് പോലെ അവിടെ വില്ലൻ ജയിച്ചു എന്ന് നമ്മൾ തോന്നും, പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും എല്ലാം മാറും, എല്ലാം നമ്മുടെ സൈഡിൽ വരും അല്ലേ, ബോള് നമ്മുടെ കോർട്ടിലേക്ക് വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയില്ലേ. എന്തൊക്കെ സംഭവിച്ചാലും ഈ വേദനയും ഇതുമെല്ലാം കടന്നു പോയിട്ട് അതിന്റെ അവസാനം ഒരു നല്ല കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഉള്ളൊരു വാക്കാണ് ഈ അഗത്തിസം. അങ്ങനെ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കാണ് അഗത്തിസം. ഡിക്ഷണറിയിൽ നോക്കിയാൽ അത് ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ഒരു വാക്ക് കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടുപിടിച്ച വാക്കൊന്നുമല്ല, ഞാൻ ഈ വാക്ക് കാണുന്നത് ഈ അടുത്താണ്. ചിലപ്പോൾ മുന്നേ ഈ ഒരു വാക്ക് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഈ വാക്കിനെ കുറിച്ച് പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം. നമ്മുടെ വൊക്കാബുലറിയിലേക്കുള്ള ഒരു അഡീഷനാണ് ഈ അഗത്തിസം എന്ന വാക്ക്. എഴുത്തോലയിൽ ഈ അഗത്തിസത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കാം നല്ലൊരു പാട്ടിന് ശേഷം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി, മറ്റുള്ള ആളുകളുടെ പ്രൈവസിയൊക്കെ ബഹുമാനിച്ച്, ആരെയും വേദനിക്കാതെ വേദനിപ്പിക്കാതെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് കാലം നമുക്കായിട്ട് ഒരു ഹാപ്പി എൻഡിങ് എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയത്തില്ലേ, എല്ലാം നടക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്നതൊരു പഴയ ഡയലോഗ് ആയിരിക്കാം ചിലപ്പോൾ. ഞാനിപ്പോ ഇത് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ എവറിത്തിങ് ലീഡ്സ് ടു സംതിങ് ഗുഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്, അതാണ് ആഗറ്റിസം. എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് തോട്ട്, അതാണ് ആഗറ്റിസം. ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഓർക്കുന്നില്ലേ, സംഭവിച്ചതെല്ലാം ഗുഡിന്, സംഭവിക്കാനിരിക്കുന്നതും ഗുഡിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഗുഡിന് അല്ലെ. നമ്മള് ഇത്രയും നാൾ ലൈഫിൽ സംഭവിച്ചതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇനി സംഭവിക്കാനിരിക്കുന്നതും ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോ നമ്മളൊരു ദുഃഖത്തിലൂടെ കടന്നു പോയാലും അതൊക്കെ നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പവർ. ഈ അഗത്യസവും ഒപ്റ്റിമിസവും രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ഇത് രണ്ടും സെയിം അല്ലേ, പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി അതാണല്ലോ ഓപ്റ്റിമിസം പറയുന്നത് അല്ലേ. ഏത് നെഗറ്റീവ് സിറ്റുവേഷൻസിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഓപ്റ്റിമിസം. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ എന്ന് ചോദിച്ചാൽ എനിക്കും വല്ലാത്തൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തെന്ന് വെച്ചാൽ, ഒപ്റ്റിമിസം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം നല്ലതാണ്, എല്ലാം ഹാപ്പിയാണ്, ഗുഡ് വൈബ്സ് ഓൺലി മോഡല്ലേ. പക്ഷേ അഗത്യസം കുറച്ചുകൂടെ റോ ആണ്. ആ റോവ്നെസ് എന്താണ് എന്ന് പറയാം എഴുത്തോലയിൽ നല്ലൊരു പാട്ടിന് ശേഷം. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ നല്ല വശം മാത്രം നമ്മൾ കാണുക അല്ലെ, പോസിറ്റീവ് മാത്രം നമ്മൾ കാണുക. പക്ഷെ അഗത്യസം എന്ന് പറഞ്ഞാലില്ലേ, അഗത്യസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സഫറിങ്ങിലാണ്, ഒരു വേദനയിലാണ്, ഒരു ദുഃഖത്തിലാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഐ എം സഫറിങ്, ഐ ഹാവ് പെയിൻ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എവറിത്തിങ് വർക്ക്സ് ഔട്ട് ഇൻ ദി എൻഡ്, അവസാന നിമിഷം എല്ലാം ശുഭമാകും എന്ന് മനസ്സിലാക്കി തരുന്നൊരു കോൺസെപ്റ്റാണ്. ഈ അവസാന നിമിഷം ശുഭമായിട്ടില്ലെങ്കിൽ അത് അവസാനമല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അഗത്യസം. അതൊരു ഹാപ്പിനെസ് അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തല്ല എന്ന് പറഞ്ഞു വെക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഓരോ ആളുകളും അവരവരുടെ ഹാർഡ്ഷിപ്പിലൂടെ പോവാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെയുള്ള ഉപദേശങ്ങളല്ല, എല്ലാം ശരിയാകും എന്നൊരു പോസിറ്റീവ് തോട്ടാണ് അല്ലേ. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം ശരിയാവും. ഇപ്പോൾ ലൈഫ് ചിലപ്പോൾ ഒരു ഇന്റർമിഷൻ ബ്ലോക്കിൽ നമ്മുടെ ചുറ്റുമുള്ള വില്ലന്മാരൊക്കെ ജയിച്ചിങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും സാരമില്ല, നമ്മൾ ആ ഒരു മൊമെന്റിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല, പടം തീർന്നിട്ടില്ല. കാരണം ഔട്ട്കം എന്നുള്ളത് നമുക്ക് വരാനുള്ളത് ഏറ്റവും നല്ലതായിരിക്കും, ഏറ്റവും പോസിറ്റീവ് ആയിരിക്കും എന്ന് ഉറച്ചങ്ങിട്ട് വിശ്വസിക്കുക. അതാണ് റിയൽ പവർ. ട്രസ്റ്റ് ദി യൂണിവേഴ്സ് ബട്ട് അക്നോളജ് ദി പെയിൻ. വേദനയെ പേടിക്കേണ്ട, അത് നമ്മളെ ഓരോരുത്തരെയും പുതിയൊരു മനുഷ്യനാക്കി മാറ്റാനുള്ള പ്രോസസ്സ് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക്, അതാണ് അഗത്യസം. ഇന്ന് അഗത്യസത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. എഴുത്തോലെയാണ് ഇത്ര നേരം കേട്ടത്. കൂടി ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

അങ്ങനെ ഒരു മദേഴ്സ് ഡേ കൂടെ നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞ് ആ സൺഡേ ഒക്കെ കഴിഞ്ഞ് മൺഡേയിലേക്ക് നമ്മൾ പതുക്കെ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു ദിവസത്തിൽ മെയ് മാസം 11 അഹല്യ എഫ് എം 90.4 അഹല്യ വിശേഷമായി ആ സ്പെഷ്യൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഞാൻ സുനിൽ, കുറച്ചു നേരത്തേക്ക് ഞാൻ ഇവിടെ കാണും. ഇന്നലെ എല്ലാവരും എന്താ പറയുക, മദേഴ്സ് ഡേ ഒക്കെ ആഘോഷിച്ചിരുന്നു അല്ലെ? മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ പൊതുവെ മദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാറുള്ളത്, അമ്മ ദിനമായിട്ട് ആഘോഷിക്കാറുള്ളത്. ഒരുപാട് പേര് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു മദേഴ്സ് ഡേ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട്, സ്വന്തം അമ്മമാരുടെ അമ്മയുടെ ഫോട്ടോസ്, മറ്റുള്ള അമ്മമാരുടെ ഫോട്ടോസ്, അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടിരുന്നു. പൊതുവെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വിമൻസ് ഡേ, മെൻസ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് യോജിപ്പില്ല. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നു, അങ്ങനെയല്ല. അവർക്ക് വേണ്ടി എല്ലാ ദിവസങ്ങളും മാറ്റിവെക്കണം, എല്ലാ ദിവസങ്ങളിലും ഒരു അല്പസമയം മാറ്റിവെക്കണം അവർക്ക് വേണ്ടി. എല്ലാ ടൈമും മാറ്റിവെക്കാനായിട്ട് പറ്റില്ല, എങ്കിൽ പോലും നമ്മൾ മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ അമ്മമാരുടെ കൂടെ ഇരിക്കണം എന്നൊക്കെയാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ മാത്രം എടുത്ത് അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ട് അതിൽ പാട്ട് അറ്റാച്ച് ചെയ്ത് അമ്മ സ്നേഹം എല്ലാവരെയും കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിതിന് മുന്നേയും ഈ കാര്യം ഇത് പറഞ്ഞിട്ടുണ്ട് അഹല്യ വിശ്വസിലൂടെ തന്നെ. പക്ഷേ ഇന്നലെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ പൊതുവെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും അധികം ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അഹല്യ വിശ്വസിലൂടെ. എങ്കിൽ പോലും ഞാനൊരു കുഞ്ഞു കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എൻ്റെ ഫാമിലി അമ്മ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ടൈമൊന്നും ആയിരുന്നില്ല. കുറച്ച് സങ്കീർണതകളിലൂടെ, കുറച്ചധികം സങ്കീർണതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു 4-5 മാസങ്ങളായിരുന്നു. അപ്പോൾ ലൈഫ് ഇങ്ങനെ എന്താ പറയുക, വല്ലാത്ത ഇങ്ങനെ ചേഞ്ച് ആവുന്നു, വല്ലാതെ നമുക്കിങ്ങനെ വിഷമം, വല്ലാത്തൊരവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷനിലാവും, അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്നലെയാണ് അമ്മ കുറേ കാലത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതും, അടുത്തൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്നതും അത് കഴിഞ്ഞ് റിസപ്ഷനൊക്കെ പോകുന്നതും ഒന്ന് അമ്മ ഒന്ന് ഒരുങ്ങി പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതൊക്കെ ഇന്നലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയായി. കാര്യം പോകണോ, കല്യാണത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൺഫ്യൂഷൻ അടിച്ച് വേണോ, ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയി. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊരു മദേഴ്സ് ഡേയിലായപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ആശംസകൾ ഈ അഹല്യ വിശ്വസിലൂടെ അങ്ങ് കൊടുക്കുകയാണ്. അമ്മ കേൾക്കുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ അമ്മയ്ക്ക് ആശംസകൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അമ്മമാരെ കുറിച്ച് സംസാരിക്കുന്നതിലുപരി നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാട്ടായിരിക്കും പാടിക്കൊടുക്കുക, ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, പറ്റുമെങ്കിൽ പാടാം അമ്മയ്ക്ക് വേണ്ടി രണ്ടുപേരി പാട്ട് പാടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാട്ടായിരിക്കും ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു പാട്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പാട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപക്ഷെ അമ്മ നിങ്ങൾക്ക് പാടിത്തന്ന, വളരെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് പാടിത്തന്ന ഒരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അമ്മയുമായി റിലേറ്റ് ചെയ്ത് ഉള്ള ഏതെങ്കിലും ഒരു പാട്ടായിരിക്കാം. ആ ഒരു പാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് പറയാം. വളരെ സിമ്പിളായ ഒരു ടോപ്പിക്കാണ്, മൺഡേ ഒക്കെ അല്ലേ, വളരെ ഹെവി ആയിട്ട് തുടങ്ങണ്ട എന്ന് കരുതിയിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി, എല്ലാ അമ്മമാർക്കും, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മദേഴ്സ് ഡേ ആശംസകൾ ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ എഫ് എം 90.4 ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു തിങ്കളാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച വന്ന സമയത്ത് 9 മണിക്ക് ശേഷമൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് വിളിച്ചു. പലരുടെയും മെസ്സേജ് വായിക്കാൻ പറ്റിയില്ല, പലരുടെയും കോൾസ് എടുക്കാൻ പറ്റിയില്ല, പലരുടെയും ഞാൻ എടുത്തിട്ട് പറഞ്ഞു ചേട്ടാ വൈൻഡ് അപ്പ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. അല്ലാതെ ലാസ്റ്റ് മൊമെന്റിലേക്ക് മാറ്റി വെക്കരുത്. അങ്ങനെ കോൾസ് വരുമ്പോഴാണെങ്കിലും മെസ്സേജ് വായിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണെങ്കിലും വളരെ വിഷമമാണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് അയച്ചിട്ട് നമ്മളത് വായിച്ചില്ല എന്ന് പറയുമ്പോഴേ, എല്ലാവരെയും കേൾപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വിഷമമല്ല, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട് തന്നെ നിങ്ങളുടെ കാതോരം എത്തിക്കുന്നുണ്ട്. 6 സുന്ദരിമാരുടെ കഥ എന്ന ചിത്രത്തിലെ കെ എസ് ചിത്രയും വേണുഗോപാലും ഒപ്പം തന്നെ കല്യാണി മേനോനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു അതിസുന്ദരമായ പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും
ഒരു പാട്ട് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മനോഹരമായ ഗാനം വരുന്നു, എൻജോയ് ചെയ്യാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: 8 കഴിഞ്ഞ് 11 സമയം. അഹല്യ FM 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിശ്വസാണ്. കൂടെയുണ്ട് ഞാൻ സുനിൽ. അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കായിട്ട് നിങ്ങൾ പാടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാട്ട് ഏതായിരിക്കും എന്ന് പറയാനായിട്ട് നമ്മുടെ ഫേസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ചാലക്കുടിയിൽ
3: നിന്നും. ചാലക്കുടിക്കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ചൂടൊക്കെ പോയോ?
4: മഴ പെയ്യുന്നുണ്ട് എല്ലാ ദിവസവും.
3: ആണോ? ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൂട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു.
4: അയ്യോ, കഷ്ടം. മഴ പെയ്യട്ടെ. ഏതൊക്കെ ജില്ലകളിലും ശക്തമായ മഴ പെയ്യുന്നൊരു മുന്നറിയിപ്പ് കണ്ടിരുന്നു.
3: പക്ഷെ അതില് പാലക്കാട് ഇല്ലെന്ന് തോന്നുന്നു. പാലക്കാട് പെയ്യുന്നുണ്ടെങ്കിലും ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെയാണ് പെയ്യുന്നത്. കാര്യമായിട്ട് പെയ്യുന്നുമില്ല. ഒന്ന് പറയണം, കാണുമ്പോ ഒന്ന് പറയണം കേട്ടോ. പാവപ്പെട്ട ആൾക്കാരാണ്, പെട്ടെന്ന് വരാൻ പറയണം കേട്ടോ.
4: തീർച്ചയായും, തീർച്ചയായും.
3: ഓക്കെ, പറയൂ ചേട്ടാ. അപ്പൊ അമ്മയ്ക്ക് പാടിക്കൊടുക്കുന്ന പാട്ട് ഏതായിരിക്കും?
4: അമ്മക്ക് പാടി കൊടുക്കുന്ന പാട്ട്, അമ്മ എനിക്ക് വേണ്ടി പാടി തന്ന പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് തന്നെ അമ്മയ്ക്ക് കൊടുക്കാം.
3: ഓക്കെ.
4: വീണ്ടും പ്രഭാതം എന്ന ഫിലിമില് ദാസേട്ടൻ പാടിയ ഊ ഊ ഞാലാ

0: ഈ ഗാനം
1: മനോഹരമായ പാട്ട്. ഇതാണ് പാടി തന്നത്.
0: അതായത് ഈ ഗാനമാണ് പാടി ഉറക്കാൻ വേണ്ടി.
1: സാധാരണ അമ്മ പാട്ടുകളിൽ നിന്ന് വരാത്തൊരു പാട്ടാണല്ലേ ഇത്.
0: ആ സത്യം, അതെ ഇതാണ് പാടിയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്കത് കേൾക്കുമ്പോ ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ, കാരണം നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ.
1: പക്ഷെ വളരെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടൊരു പാട്ട് കൂടെയാണ് അല്ലേ.
0: അതെ അതെ അതെ അതെ,
1: തിരിച്ചറിവില്ലാത്ത പ്രായത്തില് കേട്ട പാട്ട്.
0: അപ്പോ ഇന്നലെ മദേ ഡേ ആയിരുന്നല്ലോ. അപ്പോ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും, മക്കളെ സ്നേഹിക്കുന്ന
1: എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഊഞ്ഞാല ഊഞ്ഞാല എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് റിൻസൺ ചേട്ടൻ പറഞ്ഞത്. അമ്മയ്ക്ക് വേണ്ടി ആ ഒരു ഗാനമായിരിക്കും പാടിക്കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സോങ് ഏതായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് വിളിക്കാം. ഒപ്പം തന്നെ ആശംസകൾ കൂടെ പങ്കുവെക്കാം. നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജസിലേക്ക് പോവാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടൻ്റെ അസ്പെഷ്യൽ എന്നും അയക്കാറുള്ള മെസ്സേജുകളിൽ ഒന്നാണ്. നമുക്ക് എന്തായാലും സുലൈ ചേട്ടൻ്റെ മെസ്സേജിലേക്ക് പോകുന്നില്ല, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വായിക്കാം. അടുത്തൊരു മെസ്സേജ് വായിക്കാം കേട്ടോ. ദിവ്യ സന്തോഷിന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് സുനിലെ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മന്നൻ ഫിലിമിലെ അമ്മായൻ റഴിക്കാതെ എന്ന പാട്ട് കൊടുക്കും. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യ സന്തോഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ദിവ്യ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും മന്നൻ എന്ന ഫിലിമിലെ ആ ഒരു പാട്ട്, അതൊരു വല്ലാത്തൊരു പാട്ടാണല്ലേ. ഇപ്പം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കുന്ന ഒരു പാട്ടുകൂടെയായിരുന്നു, പാട്ടുകൂടെയാണത്. കുറേ നാളായി ഞാൻ ആ പാട്ടൊക്കെ കേട്ടിട്ട്. ഇടയ്ക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കേട്ടിട്ടില്ല. എന്തായാലും കേൾക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷ ചേച്ചിയാണ് കൊട്ടേക്കാട് നിന്നും. ഗുഡ് മോർണിംഗ് സുനിൽ, എൻ്റെ ഇഷ്ടഗാനം അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ടാണ്. മുറ്റത്തെ തുളസി പോലെ ഇന്നത്തെ വിഷസ് എല്ലാ അമ്മമാർക്കും ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചി. സാധാരണ ഉഷ ചേച്ചിയൊക്കെ വളരെ ലേറ്റായിട്ടാണ് മെസ്സേജൊക്കെ അയക്കാറുള്ളത്, പക്ഷേ ഇതായി ഇപ്പോൾ നേരത്തെ തന്നെ അയച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ ഉഷ ചേച്ചിക്കും ആശംസകൾ നേരുന്നു, അമ്മയ്ക്കും ആശംസകൾ നേരുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ്, ഈ അടുത്ത കാലത്തൊക്കെ രാപ്പകൽ എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം കുറച്ച് നാളായി ഇറങ്ങിയിട്ടെങ്കിലും പക്ഷേ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, ട്രെൻഡിങ് ആയ ഒരു പാട്ട് കൂടെയാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സിന്ധു ചേച്ചിയുടെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടോ, അതോ അവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ? നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. എനിക്ക് പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നില്ല കേട്ടോ.
2: ആ
1: ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു സിന്ധു ചേച്ചി? ഇന്ന് ജോലിക്ക് പോണ്ടേ? ഇന്നലെ അവധിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതേപോലെ തന്നെ. ഇന്ന് വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ട്രാക്കിലേക്ക് വരും. ഓക്കെ,
2: ശനിയാഴ്ച
1: ശനിയാഴ്ച വരെ, ഒരു വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോ വീണ്ടും ഒരു സന്തോഷം. ഓക്കെ ആവട്ടെ. എത്ര എത്ര മനുഷ്യന്മാര് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയാണത് അല്ലേ. ഓക്കെ, ആരും ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോവാറില്ല, സ്കൂളിലേക്കും കോളേജിലേക്കും പോവാറില്ല. അതെ അതെ, പോയേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ സിന്ധു ചേച്ചി പറയൂ, അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി പാടി കൊടുക്കുന്ന പാട്ട് ഏതായിരിക്കും? അമ്മ മനസ്സ് തങ്ക മനസ്സ്, ആ പാട്ടായിരിക്കും അല്ലേ. ആ പാട്ട് അത്ര ഇഷ്ടമാണോ?
2: നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ വളർത്തിയതും കഷ്ടപ്പാടാണ്. അമ്മ ചെറുപ്പം മുതലേ കഷ്ടപ്പെടാറിയാം.
1: അമ്മയുടെ കഷ്ടപ്പാടാണ് നമ്മളിപ്പോ നിക്കുന്നത് അല്ലേ. അവരുടെ ആ ഒരു ത്യാഗമാണ് നമ്മളിപ്പോ ഇങ്ങനെ വളർന്നത്, ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് പാടി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
2: എല്ലാ
1: അമ്മമാർക്കും. ഓക്കെ, താങ്ക് യു.
2: എല്ലാവർക്കും
1: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് സിന്ധു ചേച്ചി ആയിരുന്നു. അപ്പോൾ സിന്ധു ചേച്ചി പറഞ്ഞ പാട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന ആ ഒരു പാട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കേൾക്കാത്ത കുറേ പാട്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം. ഇതിപ്പോൾ നമ്മൾ അമ്മ മനസ്സ് തങ്ക മനസ്സ് അമ്മ എൻ്റെ അഴിക്കാതെ ഈ പാട്ടുകളൊക്കെ നമ്മൾ എപ്പോഴും അമ്മ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാട്ടുകളാണ്. അതല്ലാതെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളധികം കേട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ട് മറന്നു പോയ നിങ്ങളുടെ മനസ്സിലുള്ള ആ അമ്മ പാട്ടുകളെ കുറിച്ചൊക്കെ പറയാം കേട്ടോ. അടുത്തൊരു കോൾ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
3: ഹലോ സുനിൽ,
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
3: ഗുഡ് മോർണിംഗ്, ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
1: സുഖമായിട്ടിരിക്കുന്നോ ജഗൻ ചേട്ടാ?
3: ഹാപ്പി ആയിട്ട് പോകുന്നു സുനിൽ, ഫാമിലി ലൈഫ്.
1: മലപ്പുറംകാരൊക്കെ എന്ത് പറയുന്നു?
3: മലപ്പുറംകാർക്ക് എല്ലാവരുടെ ഇപ്പൊ കുറച്ച് മഴ കിട്ടിയാണ്, നല്ലൊരു ആശ്വാസമുണ്ട്.
1: നല്ലൊരു ആശ്വാസം ഉണ്ട് അല്ലേ? സമാധാനം,
3: അതാണ് ആകെ ഉള്ളൊരു സമാധാനം.
1: ഓക്കെ, അപ്പൊ പറയൂ, അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന ആ ഒരു പാട്ട് ഏതായിരിക്കും?
3: അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന സുനിൽ, നമ്മുടെ ദാസേട്ടൻ പാടിയ ആ രചനയാഥിന്റെ ഒരു മൂവി ഉണ്ടല്ലോ മന്നൻ,
1: അതില് ആ പാട്ട് വിട്ട് കളയില്ലല്ലേ?
3: അതെ അതെ, ഒരിക്കലും അത് വിട്ട് കളയാൻ പറ്റില്ല. അമ്മമാര് ഒരു സ്ട്രോങ് ആണ്, ഒരു അമ്മയെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളത് ആ പാട്ടിലൂടെ കാണിക്കുന്നത്.
1: പാട്ടിലൂടെ കാണിക്കുന്നത് രജനീകാന്ത് അല്ലേ? രജനീകാന്ത്,
3: ആ രജനീകാന്ത്, നല്ല രസമുള്ള ഒരു സോങ് ആണ്.
1: ആ ഒരു പാട്ട് ഏതോ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
3: അതെ അതെ അതെ, എന്താ വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു ഒരു വരികളുള്ള ഒരു സോങ് ആണ്.
1: അതെ അതെ, ഇളയരാജ ആണെങ്കിലും വാലിയുടെ ആണ്, വാലിയാണ് അവിടെ,
3: വാലിയുടെ പാട്ടാണ്
1: അവിടെ നിൽക്കുന്നത് അല്ലേ?
3: ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്, ഒരു അമ്മയെ ഒരു മോൻ എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ആ വയ്യാത്ത സമയത്ത് എങ്ങനെ പരിചരിക്കണം എന്നുള്ളതിന്റെ ഒരു എടുത്തു കാട്ടിലാണ്,
1: എടുത്തു കാണിക്കുന്ന ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ജഗൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
3: വിഷസ് നമ്മളുടെ ആർജയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, വരാൻ പോകുന്ന 15-ാം തീയതി 10th എക്സാമിന്റെ റിസൾട്ട് വരാണ്,
1: അതിൽ
3: എന്റെ മോളും കൂടെ ഉണ്ട്.
1: ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു. അപ്പൊ ജഗൻ ചേട്ടനും ആ ഒരു പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് അമ്മ എന്റഴിക്കാതെ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനം. ഓക്കെ, നമുക്കൊരു മെസ്സേജിലേക്ക് കൂടെ പോകുന്നതിന് മുന്നേ അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം. ഹലോ,
4: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? ശ്രീനിവാസൻ തേനാരി. ആദ്യമായിട്ട് വിളിക്കുകയാണോ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷെ ഈ പേര് അത്രയ്ക്ക് അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. കൊറേയായി വിളിച്ചിട്ട്. എന്താ ചെയ്യുന്നത് ശ്രീനിവാസൻ ചേട്ടൻ?
4: ടൈലറിംഗ്
1: ആണ്. ടൈലർ ഷോപ്പിലാണോ റേഡിയോ വെച്ചിരിക്കുന്നത്? വീട്ടിലാണ്. വീട്ടിൽ തന്നെയാണ് ടൈലറിംഗ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെ, സീസണൊക്കെ ആയി തുടങ്ങിയോ? സ്കൂൾ യൂണിഫോം ഒക്കെ വന്ന് തുടങ്ങിയോ? ഇല്ല, വരാൻ പോകുന്നില്ല. മാരിയമ്മൻ പൂജയാണ്. ഓക്കെ, മാരിയമ്മൻ പൂജ ആശംസകൾ, നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രീനിവാസൻ ചേട്ടൻ അമ്മയ്ക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ, ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ്
4: ചെയ്യാം? എനിക്കൊരു തമിഴ് ഗാനം.
1: തമിഴ് ഗാനം, ഏതായിരുന്നു ആ പാട്ട്? ഏതായിരുന്നു? ഫിലിമില്. അതിലൊരു, അതിലേത് പാട്ടാ? അങ്ങനെ ഒരു പാട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
4: എല്ലാവർക്കും.
1: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. തേനാരിക്കാരൻ ശ്രീനിവാസൻ ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നിറഞ്ഞ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ശ്രീനിവാസൻ ചേട്ടനോട് സംസാരിക്കുന്നത്. അപ്പൊ മാരിയമ്മൻ പൂജയൊക്കെ ആണെന്ന് പറഞ്ഞു, അതൊക്കെ നന്നായിട്ട് തന്നെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുക. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് അഹല്യ എഫ് എം, സുനിൽ ചേട്ടാ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അമ്മ അമ്മ എന്തെൻ താൻ ഉയരേ സോങ് വെച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ അരുമയൂർ. സോങ് വെച്ച് തരുന്ന പരിപാടിയല്ല, അത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞില്ല, ഏത് പാട്ടാണ് പാടിക്കൊടുക്കുക, ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. പാട്ട് പറയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ട് പാടും കൂടെ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. പാട്ട് വെച്ച് തരണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയാവണം, 12 മണിയാവണം, ഒരു 2-2.5 മണിക്കൂർ, അല്ല 2.5, ഒരു 3-3.5 മണിക്കൂറോ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് വെച്ച് തരാനുള്ള പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോവാം. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. മനോഹരമായ ഒരു ഗാനമാണ്, എൻജോയ് ചെയ്തോളൂ.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
0: എട്ട് മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുന്നു സമയം. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. മനോഹരമായ ഒരു പാട്ട് അല്ലെ, സിതാര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ
4: ഹലോ,
0: നമസ്കാരം.
4: ഈ പാട്ട് അങ്ങോട്ട് കേട്ടങ്ങ് എന്ത് പറയാ,
0: തരിച്ചുപോയി
4: എവിടൊക്കെയോ അങ്ങ് പിടയ്ക്കുന്ന ഒരു ഫീലിംഗ്.
0: ഈ പാട്ട് വിഷ്വലി കണ്ടു കഴിഞ്ഞാൽ അതിലേറെ നമ്മൾ അങ്ങ് വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടാവും, ബുദ്ധിമുട്ടല്ല വല്ലാണ്ട് അങ്ങ് വിഷമാവും.
4: അതുപോലെ ചിന്നത്തായ
0: ചിന്നത്തായ അത് പിന്നെയും കുറച്ച് ചെറിയ പാട്ടാണെന്ന് പറയാം. ഇതൊരു 5-6 മിനിറ്റ് ഉള്ള പാട്ടാ.
4: എന്നാലും ആ പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോ എന്തോ ചങ്ക കൊത്തി വലിക്കുന്നത് പോലെ തോന്നുന്നു.
0: ഇമോഷണലായി പോയി, ഇനി അങ്ങോട്ട് ഞാൻ ട്രാക്ക് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.
4: അല്ല അല്ല, അത് കേൾക്കണം മോനെ. അല്ല, നമ്മളിപ്പോ കേൾക്കുമ്പോഴും ഒരു വിങ്ങലോടെങ്കിലും അവരെ ഓർക്കുന്നെങ്കിൽ ഇപ്പോഴും അവരാ നൽകിയ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്.
0: അതെ അതെ അതെ.
4: അപ്പൊ ആ പാട്ടൊക്കെ കേൾക്കുമ്പോ നമ്മള് സ്നേഹത്തോടെ ആയാലും നമ്മൾ ഓർക്കുന്നു നമ്മുടെ അച്ഛനമ്മയൊക്കെ. ഇപ്പൊ ഞാനും ഒരു അമ്മയായപ്പോഴാണ് ഇത്രമാത്രം ഇതോടെയാണ് മക്കളെ കാത്തിരിക്കുന്നത്. എന്റെ അമ്മയൊക്കെ അച്ഛനും ഒക്കെ എത്രമാത്രം ഞങ്ങളെ കാണാൻ കൊതിച്ചിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഇപ്പൊ എന്തോ അല്ലാത്ത ഒരു നൊമ്പരം തന്നെ.
0: അജിത ചേച്ചി, ഏത് പാട്ടായിരിക്കും അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്ക?
4: അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു, അതും ചിന്നത്തായവൾ തങ്കര. അത് അമ്മ തമിഴ് എത്രത്തോളം, അമ്മയ്ക്ക് അത് അറിയില്ല, പാട്ട് ആസ്വദിക്കും, ഭാഷ അറിയില്ല. ഞാൻ ഇവിടെ വന്നാണപ്പോ തമിഴ് പാട്ടുകളും അതിന്റെ വരികളും ഈണങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. എന്നാലും ആ പാട്ടൊക്കെ കേൾക്കുമ്പം എവിടെയാണെങ്കിലും അറിയാതെ കണ്ണു നിറഞ്ഞു
0: അല്ലേ. അതെ, ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൺകൾ നീ എന്ന പാട്ട് കേട്ടിട്ട് വല്ലാണ്ട്
4: ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ. ഇതിൽ കൂടെ അതിന്റെ കൂടെ സുനിൽ പാടി.
0: സുഖായിട്ടിരിക്കുന്നു ഫാമിലി? എല്ലാരും സുഖായിട്ടിരിക്കുന്നു.
4: എല്ലാരും സുഖായിരിക്കുന്നു. മാതൃദിനത്തോടനുബന്ധിച്ച് എന്നെ കൊണ്ട് ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയി,
0: കറങ്ങാൻ കൊണ്ടുപോയി,
4: എല്ലാം കൂടെ കൊണ്ടുവന്ന.
0: എന്നിട്ട് എവിടെയൊക്കെ കറങ്ങി?
4: പറമ്പിക്കുളം, വാൽപ്പാറ, അങ്ങനെ
0: കുറേയേറെ കറങ്ങി അല്ലേ.
4: 12 മണിയായി ഇന്നലെ വീടെത്തിയപ്പോ.
0: എന്തായാലും നല്ലതാണ്, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കട്ടെ. മാതൃദിനത്തിന് മാത്രമല്ല, എല്ലാ ആഴ്ചകളിലും അങ്ങനെ സംഭവിക്കട്ടെ.
4: ആഴ്ചയിൽ പോകാൻ ആരോഗ്യം കൂടെ വേണ്ടേ മതി.
0: അങ്ങനെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കും നമ്മള്.
4: അത് സത്യമാണ്. ഇന്നലെ അറിഞ്ഞതേ ഇല്ല, സമയം പോയതേ അറിഞ്ഞില്ല, വീട് എത്തിയിട്ട് അറിഞ്ഞു.

0: അമ്മച്ചി വിളിച്ചത് അജിത ചേച്ചിയായിരുന്നു. അജിത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജിന് മുന്നായിട്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം കേട്ടോ. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഓമൻ ചേച്ചിയാണ്.
0: കുറച്ച് നാളായല്ലോ ഓമൻ ചേച്ചി ശബ്ദം കേട്ടിട്ട്. സംസാരിച്ചാന്ന് വിചാരിച്ചല്ലേ.
1: അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ.
0: അതെ, ഒരിക്കലും വിടാൻ പറ്റില്ല അല്ലേ. അതെ, ശരിയാണ്. ശരി, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ ശബ്ദം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കേണ്ട ഇടയ്ക്ക് വിളിച്ചിട്ട് അല്ലേ.
1: നമുക്ക്
0: അതെ. അപ്പോ ഓമൻ ചേച്ചി എന്ത് പറയുന്നു? സുധന്യ മോൾ എന്ത് പറയുന്നു?
1: ഓ, അതാ സുധന്യ മോള് കേട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ശബ്ദം കേട്ടത് ചിരിക്കാൻ ഞങ്ങൾ തുടങ്ങി.
0: അപ്പോ ഓമൻ ചേച്ചി പറയൂ, അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന, അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
1: നമ്മൾ സിനിമയിലെ എന്നെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ആ, അതുപോലെ കൊതിച്ചതാണ് ഞാനും സുനിലെ. എന്റെ അമ്മ മരിച്ചിട്ട് 10-45 വർഷമായി.
0: ആ,
1: ഒരുപാട് നമുക്ക് ആലോചിക്കുമ്പോ തന്നെ സങ്കടം വരും. അപ്പൊ കുട്ടികൾ പാടി നടക്കുമ്പോ, അമ്മയെ കാണാൻ വേണ്ടി പാടി നടക്കുന്നത് കാണുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ലാസ്റ്റ് കണ്ടുപിടിക്കുമല്ലോ. ആ, അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും രണ്ടും കൂടെ വരും.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ എല്ലാ അമ്മമാർക്കും, പക്ഷെ നമ്മുടെ മോൾക്ക് അങ്ങനെ അമ്മയെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
0: പറയാൻ
1: പറ്റില്ല.
0: ശരിയാണ്.
1: അപ്പൊ അങ്ങനെ എല്ലാ അമ്മമാർക്കും നല്ലൊരു വിശ്വസ്തം.
0: ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഓമന ചേച്ചി ആയിരുന്നു. ഓമന ചേച്ചി പറഞ്ഞ ആ ഒരു കാര്യം വളരെ ശരിയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും, എത്രയധികം ഫാമിലി എല്ലാരും ഉണ്ടെങ്കിലും, നമ്മുടെ അമ്മമാരുള്ളത് പോലെ ആയിരിക്കില്ല അല്ലെ. അമ്മമാരുണ്ടാവുന്ന ആ ഒരു കാലത്തോളം നമ്മൾ കുട്ടികളാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും പറയാം, എന്ത് വേണേലും പോയി പറയാം അല്ലേ. നമ്മൾ കുട്ടികളാണ് അമ്മമാരുള്ളിടത്തോളം കാലം. പക്ഷെ എനിക്കറിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാന്ന്. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ
0: വിശ്വസ് ആണല്ലോ. ഇതാരാണ്? ലത അകത്തേത്ര. റേഡിയോ ശബ്ദം കൂട്ടി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. എക്കോ അടിക്കുന്നുണ്ട്. ഫോൺ ലൗഡ് സ്പീക്കറിലാണോ? ലൗഡ് സ്പീക്കറിലാണ്. ആ ലൗഡ് സ്പീക്കർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ടാണ് വിളിച്ചേ?
2: ആദ്യമായിട്ടാണ്
0: വിളിച്ചത് അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് വിശേഷങ്ങൾ അകത്തേത്തറയില്?
2: അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ
0: 25 ദിവസം. ഏത് പാട്ടാണ് പറയൂ?
2: അവര് പറഞ്ഞില്ലേ,
0: നേരത്തെ പറഞ്ഞ പാട്ടാണ്. എന്നെ അമ്മ ഒന്ന് കാണാൻ അല്ലേ.
2: അത് നന്നായിണ്ട്. അരികിൽ നീ,
0: അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, വീട്ടിൽ വേറെ ആരൊക്കെയുള്ളേ?
2: ഹസ്ബൻഡും രണ്ടു മക്കളും.
0: ആ, രണ്ടു മക്കളും. ഓക്കെ, അവരെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ താങ്ക് യു ചേച്ചി. നമ്മള് ലൈഫിൽ എല്ലാ സ്റ്റേജസിലൂടെയും കടന്നു പോകണല്ലോ അല്ലേ. ആ, അങ്ങനെ കരുതിയാ മതി. പിന്നെ എപ്പോഴും എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഞാൻ എനിക്കിപ്പോ ആശ്വസിപ്പിക്കാൻ അറിയില്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയാണ്, സങ്കടം തീർച്ചയായിട്ടും. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോ അത് നമ്മളത് എന്താ പറയാ, ശരിയാവും, ശീലാവും അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പോ വീണ്ടും വിളിക്കണം, ഇതുപോലെ ഇടയ്ക്ക് വിളിക്കണം വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ലത ചേച്ചിയാണ് അകത്തേത്തറയെന്ന് വിളിച്ചത്. ലത ചേച്ചിക്കും ആശംസകൾ നേരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോഴേ നമുക്ക് അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഒപ്പം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോ സമയം 8 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസാണ്. സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടില്ല, വരുവായിരിക്കും. നമുക്ക് മെസ്സേജിലേക്ക് പോവാം. കുറച്ച് നേരമായിട്ട് ഞാനിങ്ങനെ മെസ്സേജ് വായിക്കണം വായിക്കണം വായിക്കണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, പക്ഷെ വായിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത മെസ്സേജ്: ഹായ് സുനൽ, ഗുഡ് മോർണിംഗ്. ഞാൻ രമ്യ രാധാകൃഷ്ണൻ, രാമാണ്ടിച്ചള്ള. ആദ്യം തന്നെ എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ നേരുന്നു. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ട് നമ്മൾ എന്ന സിനിമയിലെ എൻ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു എന്ന പാട്ടാണ്. എന്റെ അമ്മയ്ക്ക് നല്ലൊരു സൂപ്പർ ഡേ വിഷ് ചെയ്യുന്നു. ബൈരമ്യ രാധാകൃഷ്ണൻ, രാമാണ്ടിച്ചള്ള. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, നമ്മളിങ്ങനെ ഓഫീസിലിരുന്ന് ചിലപ്പോൾ റേഡിയോയിൽ തന്നെ പ്ലേ ചെയ്യുന്ന പാട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും കേൾക്കുന്ന പാട്ടുകളായിരിക്കാം. പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനിങ്ങനെ അമ്മയെ വിളിച്ച്, എന്തുകൊണ്ട് അമ്മ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, വൈകിട്ട് വരുമ്പോൾ എന്തൊക്കെയാ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ വെറുതെ ചോദിക്കും. ഇമോഷണലി നമ്മൾ അങ്ങനെ അത്രയ്ക്കും നമ്മളെ ബാധിക്കുന്ന ഒരു പാട്ടുകളൊക്കെ ഉണ്ട്. അതുപോലൊരു പാട്ടാണ് ഈ ഒരു എന്നമ്മയെ ഒന്ന് കാണാൻ. ഓക്കെ, രമ്യ ചേച്ചിക്കും രമ്യ ചേച്ചിയുടെ അമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
4: നമസ്കാരം.
3: നമസ്കാരം, നമസ്കാരം. ആരാണ്? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ ശ്രദ്ധിക്കണ്ടേ, അസുഖം വരാതെ നോക്കണം കേട്ടോ ഈ ഒരു പ്രായത്തിലൊക്കെ. ആ, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പഴയതുപോലെ 2 ദിവസം കൊണ്ടൊന്നും മാറൂല, കുറച്ചധികം ദിവസം.
4: അതെ,
3: ക്ഷീണം മാറി, എല്ലാം മാറണമെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും എടുക്കും. അതുകൊണ്ട് നമുക്ക് പനി പിടിക്കും, ജലദോഷം പിടിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് ബോധ്യമുള്ള ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പൊ രത്നാവതി അമ്മേ, അമ്മയ്ക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ട് ഏതായിരിക്കും?
4: അമ്മയൊന്നും ഇല്ല,
3: കുഴപ്പമില്ല. പക്ഷെ അമ്മ എവിടെ ഇരുന്ന പാട്ട് കേൾക്കുന്നുണ്ടെന്ന് വെച്ചോ.
4: ചോറ് പോട്

0: தாயடித்து வலிச்சதிலே இருந்தோ நானழுவே, நானழுத தாங்கிடுமா உடனே தாயழுவே. அது மொத்தம் தாய் மனசு போல் நடக்கும் பிள்ளைதா, பாதுகின்ற வாழ்க்கையிலே தோல்விகளே இல்லையா. தொட்டில் மேலே முத்து மாலே வண்ணப்பூவா விளையாட
1: ശരിക്കും ഞാൻ ആദ്യത്തെ പാട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പെട്ടെന്ന് മാറ്റി ഞാൻ. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു
2: പാട്ട് കേട്ടാലും ആ പാട്ട് കേട്ടില്ലേ നമ്മുടെ അമ്മമാരനെ ഓർമ്മ വരും.
1: ഓർമ്മ വരും, അത് ശരിയാണ്.
2: കണ്ണു നിറയും
1: കണ്ണു നിറയ്ക്കുന്ന പാട്ടാണല്ലേ അത്. ഓക്കെ ആവട്ടെ. അപ്പൊ
2: നാളെ പാട്ടുണ്ട്, എന്നാലും ഈ പാട്ട് കേട്ടാൽ നമ്മുടെ മനസ്സൊന്നും എന്താ പറയാ, നമ്മുടെ അമ്മന്റെ ഓർമ്മ അങ്ങനെ വന്ന് നമ്മുടെ മനസ്സിന് അങ്ങനെ
1: നിറയും. കുറച്ച് നേരത്തേക്ക് നമ്മൾ അത് മാത്രമാവും അല്ലേ, വേറെ ഒന്നും
2: ഉണ്ടാവില്ല.
1: ഓക്കെ, താങ്ക് യു രത്നാവതി. ആർക്കും ആശംസ കൊടുക്കാനുള്ളത്?
2: എല്ലാവർക്കും തന്നെ, എല്ലാ അമ്മമാരും എന്റെ
1: ഗുഡ് ഡേ വിഷയം.
2: എന്റെ മക്കളൊക്കെ, അകലെയുള്ള മക്കളൊക്കെ, എന്റെ മകനും ഒക്കെ നല്ല ദിവസം.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. തുള്ളിയിലെ ആടവന്താനം തുടങ്ങുന്ന പാട്ട്, ആ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ, എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാണ്. ഞാനൊരു ദിവസം വൈകുന്നേരം ഇവിടുന്ന് പോവാണ്, പഞ്ചൗട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങുന്ന റേഡിയോ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഒരു പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് പോയത്. എന്തോ എനിക്ക് ആ പാട്ട് അത്രയും ഇഷ്ടമാണ്, നല്ലൊരു പാട്ടാണ്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
1: കൃഷ്ണൻ ചേട്ടാ, എവിടെയാണ്? ഞാൻ കുറച്ച് നേരമായിട്ട് ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
3: ഇവിടെ
1: ഉണ്ടല്ലേ, സുഖമായിട്ടിരിക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ, തിരക്കേടില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പോ അമ്മയ്ക്ക് പാടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാട്ട് ഏതായിരിക്കും?
3: അരികിൽ
1: നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നാറുണ്ടല്ലേ.
3: അതെ, പലപ്പോഴും. അതായത് മരിച്ചിട്ട് ഏകദേശം ഒരു 50 കൊല്ലം മേലാണ്.
1: 50 കൊല്ലമായി അല്ലേ?
3: നമുക്ക് അത്ര
1: ചിലപ്പോ മുഖം പോലും നമ്മൾ മറന്നു കാണും.
3: അതെ അതെ, ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് അത് കാണുന്നുണ്ട്. അതുവരെ
1: വിങ്ങലാണ്. അതെ അതെ അതെ, ഇപ്പൊ എത്രയൊക്കെ നമ്മള് കാലം കഴിഞ്ഞാലും നമുക്കൊരു വിങ്ങലാണ് അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? അമ്മമാര് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ മക്കളും ഹാപ്പി ആയിട്ടിരിക്കും, അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ഏറെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. തുടക്കത്തില് നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
4: ഹലോ സുനിലേ, ഞാൻ മോഹനൻ കുന്നത്തൂർ.
1: മോഹൻ സാറേ, സുഖമായിട്ടിരിക്കുന്നോ?
4: സുഖായിരിക്കുന്നു. കുളി കഴിഞ്ഞിട്ട് വന്ന,
1: കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം?
4: ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് 9 മണിക്ക്.
1: 9 മണിക്കാണ്. എന്താണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ മോഹൻ സാർ?
4: ഇന്നിപ്പോ പുട്ടും കടലയാണ്.
1: പുട്ടും കടലയാണ്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ
4: അല്ലല്ല. ആ, പുട്ടും കടലയും പിന്നെ ചായ ഒന്നുമില്ല. ചായ വെളുപ്പിനെ ഒരു പാൽ ചായ കുടിക്കും,
1: അത്ര മാത്രമേ ഉള്ളൂ.
4: 6 മണിക്ക്.
1: അപ്പൊ മോഹൻ സാർ പറയൂ, അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാട്ട് ഏതായിരിക്കും?
4: ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പണ്ട് തന്നെ പാടി ഉറക്കിയത്, പാട്ട് പാടി ഉറക്കാം ഞാൻ
1: താമരപ്പൂ പൈതലെ അല്ലേ.
4: ആ പാട്ടായിരുന്നു, സുശീലാമ്മ പാടിയത്.
1: സുശീലാമ്മ പാടിയത് പഴയ പാട്ട് അല്ലേ?
4: പഴയ പാട്ട്, പഴയ ആളാണല്ലോ നമ്മള്.
1: അതെ അതെ, പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പാട്ടിന്റെ,
4: അതെ, അയ്യോ, അതിന് ഒരു മരണവും ഇല്ലാത്ത ഒരു പാട്ടാണ്.
1: അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ചില അമ്മമാരത് പാടും.
4: അതെ, അത് പാടും.
1: ഓക്കെ,
4: അത്രയും അർത്ഥവത്തായ ഒരു പാട്ടാണ്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ മോഹൻ സാർ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
4: ഇന്ന് എല്ലാ അമ്മമാർക്കും.
1: അമ്മമാർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ, വീണ്ടും വിളിക്കണേ. വിളിച്ചത് മോഹൻ സാർ ആയിരുന്നു. മോഹൻ സാറിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ 49 മിനിറ്റ് ആണ്. അഹല്യ വിഷസ് ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജിന് മുന്നേ ആയിട്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
5: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: എപ്പോഴും പറഞ്ഞല്ലേ, താമര, ചെന്താമര.
1: ചെന്താമര, ചെന്താമര പോലെ തിളങ്ങുന്ന ചെന്താമര ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
5: സുഖം. അവസ്ഥയല്ലേ,
1: ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു?
5: എന്തോ
1: ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു?
5: സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ പറയൂ, അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ പാട്ട് ഏതായിരിക്കും?
5: അത് ഇതുവരെയും 8 മണി മുതൽ ഇത്രയും നേരം കേട്ട ആ പാട്ട് വന്നിട്ടില്ല.
1: എങ്കിലും പാട്ട്
5: തായ തിരന്ത കോവിലുമില്ലേ, തങ്കൈ സൂമിക്ക മന്ദിരമില്ലേ, ആ പാട്ട്.
1: ആ പാട്ടായിരിക്കും അല്ലേ? അത് ഏത് സിനിമയിലെ പാട്ടാ?
5: അത് തമിഴ് പടത്തിലാണ്. ഒരു ഒരുപാട് പത്തിരി പഴയ പടം,
1: പഴയ ഒരു തമിഴ് സിനിമയിലെ പാട്ടാണല്ലേ?
5: എന്തുകൊണ്ടാണ്
1: ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം? അത് ഇഷ്ടമാണോ അമ്മയ്ക്ക്? അതോ
5: അമ്മയ്ക്ക് ഇഷ്ടമില്ല, എനിക്കിഷ്ടമാണ്.
1: എനിക്കിഷ്ടം.
5: അമ്മ മരിച്ചിട്ട് 8 വർഷമായി.
1: 8 വർഷമായി. ഓക്കെ, അപ്പോ എനിക്കിഷ്ടമുള്ള പാട്ടാണ്. ഈ പാട്ടായിരിക്കും അമ്മയ്ക്ക് വേണ്ടി ഞാൻ പാടിക്കൊടുക്കുക അല്ലേ?
5: ആ കുട്ടിയോട് ചോദിക്കുന്നു, ദൈവം എങ്കിരിക്കറ എപ്പി ഇരിക്കറ എങ്കിട്ട് എന്റെ ദിശയിൽ ഇരിക്കറ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടി പറയും, ഒരു നിലവിളക്കം ഒത്തി വെച്ചിട്ട്, ഇന്റെ ദൈവം വരുന്നില്ല, ഇതിക്ക് എന്റെ ദിശ, എന്റെ ദിശ എനിക്ക് നീങ്ങൾ ചൊല്ലുമ്പോഴെന്ന് പറയും ആ കുട്ടി. അപ്പൊ അതിന്റെ ദിശയിൽ, ദൈവത്തിന്റെ ദിശയിൽ എവിടെയും എന്നും നിൽക്കും. അപ്പൊ താഴെ തിരന്ത പോകുമില്ലേ, അതൊരു അത് നല്ലൊരു പാട്ടും ചെറിയ സങ്കടപ്പെടുന്ന പാട്ടുമാണ്.
1: പാട്ടുമാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ചന്ദാമര ചേട്ടാ. ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? ഓക്കെ, വെളയോടി കൃഷ്ണൻ ചേട്ടന് ആശംസ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ചെന്താമര ചേട്ടനായിരുന്നു. ഒരു പഴയ തമിഴ് സിനിമയിലെ പാട്ടാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ,
6: ഹലോ,
1: സഹദേവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
6: ഓക്കെ,
1: രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ചപ്പാത്തി കഴിച്ചിരിക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ പറയൂ, അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പാട്ട് ഏതായിരിക്കും?
6: അമ്മ നീ സുമന്ത് പിള്ളേ പറഞ്ഞിട്ട് ഒരു രജനികാന്തിന്റെ ഒരു പാട്ടുണ്ട്,
1: അമ്മ എന്ന് അഴിക്കാതെ എന്ന പാട്ടാണോ?
6: അമ്മ നീ സുമന്ത് പിള്ളേ പറഞ്ഞിട്ട് ഒരു പാട്ട്.
1: അത് വേറെ പാട്ടായിരിക്കും അല്ലേ?
6: അത് വേറെ പാട്ടാണ്.
1: ഓക്കെ, ആ പാട്ട് അത്ര ഇഷ്ടമാണോ? അതോ രജനീകാന്തിന്റെ പാട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടോ? തോന്നില്ലേ അല്ലേ, അങ്ങനല്ലേ?
6: രജനീയും നമ്മുടെ പ്രധാനമന്ത്രി
1: വിജയ്, പ്രധാനമന്ത്രി അല്ല, മുഖ്യമന്ത്രി. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? അമ്മമാർക്ക് എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ച സഹദേവൻ ചേട്ടനായിരുന്നു, അദ്ദേഹത്തിനും ആശംസകൾ നേരുന്നു. ശരിക്കും ഞാൻ വിജയ്ക്ക് ആശംസകൾ പറയണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്, പക്ഷെ പറയാൻ പറ്റിയില്ല. സഹദേവൻ ചേട്ടനെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. ഇന്നലെ ഇപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ടുള്ള വിജയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. അതൊരു ഞെട്ടിക്കുന്ന വിജയമായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നന്നായിട്ട് ഭരിക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ പുതിയ പുതിയ പദ്ധതികളും തുടക്കം കുറിക്കട്ടെ, എല്ലാം നടപ്പിലാക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കോളറിലേക്ക് പോകുമ്പോൾ, ഹലോ,
7: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ്, അനിൽ മോനെ.
1: അനിൽ മോനോ? ഏതാണ്?
7: സോറി, പെട്ടെന്ന് വിളിച്ചോന്ന് കൊറേ വിളിച്ചിട്ട്.
1: ഓക്കെ, ഇത് ആരാ?
7: മലപ്പുറത്ത് നദീറത്തെ.
1: ആ ശരി, സുധീര ചേച്ചി. കോംപ്രമൈസ് ആയി കേട്ടോ.
7: ഞാൻ ഇന്നത്തെ വിഷയം ഒന്നും കേട്ട് ഞാനൊരു സന്തോഷം പറയാൻ വേണ്ടി
1: വിളിച്ചു.
7: ഇന്നലെ മധ്യസ്ഥായിരുന്നല്ലോ, അപ്പൊ എറണാകുളത്ത് വെച്ചിട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട് 14 ജില്ലകളിൽ 550 അമ്മമാരെ ആദരവ് ഉണ്ടായിരുന്നു. ആ ആദരവിൽ ഒരു അമ്മ ആവാൻ എനിക്ക് പറ്റി. ഇന്നലെ പിന്നെ അവിടെ ഞങ്ങൾ മിഞ്ഞാന്ന് പോയിട്ട് ഇന്നലെ രാവിലെ മുതൽ 6 വരെ ഉണ്ട്. 550 കൊടുത്ത് കഴിയണ്ടേ? ഓരോ കഴിവുള്ള അമ്മമാര് 14 ജില്ലകളിൽ ഉണ്ടായിരുന്നു. അതില് ഒരു ട്രൂത്ത് ഓഫ് മദേഴ്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ എന്ന 5-8 പേര് തീർന്നിട്ട് ഒരു 8 മാസം മുമ്പേ തുടങ്ങിക്കണ് ഇങ്ങനെ ഒരു ആശയം. അങ്ങനെ അമ്മമാരെ ആദരിക്കണം എന്നുള്ള അതിന് 14 ജില്ലകളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, കോർഡിനേറ്റർമാരുണ്ടാക്കി. അങ്ങനെ ഇന്നലെ ആയിരുന്നു ആ ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. എല്ലാ അമ്മമാരെ ആദരിക്കണം, എല്ലാ അമ്മമാരും കഴിവുള്ളവരാണ്. അങ്ങനെ പിന്നെ കിരീടം വെച്ചു, അതുപോലെ വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, മൊമെന്റ് കിട്ടി, വേൾഡ് റെക്കോർഡിന്റെ ഓഫീസർമാരോട് ഉണ്ടായിരുന്നു.
1: എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആട്ടെ, ഇനിയും ഇതുപോലെയുള്ള ആദരവുകളൊക്കെ കിട്ടട്ടെ.
7: അപ്പൊ എല്ലാ നാളെ ബർത്ത്ഡേ ഉണ്ട് ഒന്നും കേട്ടില്ല. അപ്പൊ സുനിലിനും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും
1: ആശംസകൾ.
7: അന്നത്തെ വിഷയം സംസാരിക്കുന്നത് പറയാൻ വേണ്ടിയാണ് വിളിച്ചതാണ്.
1: കുഴപ്പമില്ല, കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം വിഷയം കൊണ്ടുവരുമ്പോ അടുത്ത വിഷയം കൊണ്ടുവരുമ്പോ സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇന്നലെ മദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നദിറ ചേച്ചിക്ക് ഒരു ആദരവെല്ലാം കിട്ടി, അതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് നദിറ ചേച്ചി വിളിച്ചത്. ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ 55 മിനിറ്റ് ആണ്. ധാരാളം മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, മെസ്സേജിലേക്കൊക്കെ പോവാം. പക്ഷെ അതിന് മുന്നേ നല്ലൊരു പാട്ട് ഇതാ നിങ്ങളുടെ കാതൂരം എത്തുന്നു. പുലിമുരുകൻ എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനമാണ്, എൻജോയ് ചെയ്യാം.

0: அகல்யா விஷஸ் யோர் லவ்லி விஷஸ் ஆன் அகல்யா FM 90.4 கேட்டு கேட்டு கூட்டுகூடா.
1: സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആണ്. അഹല്യ വിശ്വസാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നത്തെ അവസാനത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: റഹ്മത്ത്,
1: വടക്കഞ്ചേരി. നമ്മൾ സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണോ? ഒരു തവണ വിളിക്കാൻ പറ്റാറില്ലേ? ഓക്കെ, ഓഫീസ് ടൈം എപ്പോഴാ സ്റ്റാർട്ട്
2: ചെയ്യുന്നത്?
1: മെസ്സേജ് കാണാറുണ്ട് ഞാൻ, ഇൻസ്റ്റന്റ് പാർട്ടിലും അതുപോലെ തന്നെ അഹല്യ വിഷയത്തിലൊക്കെ മെസ്സേജ് കാണാറുണ്ട്.
2: ഓഫീസിൽ പോയി ഇപ്പൊ ഇവിടുന്ന് കേറുമ്പോ തന്നെ ഫുൾ ടൈം ചെവിയില് റേഡിയോ ആയിരിക്കും, ഓഫീസിൽ എത്തിയാലും റേഡിയോ ആയിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ടൈം കിട്ടുമ്പോ മെസ്സേജ് ഇടും.
1: ടൈം കിട്ടും മെസ്സേജ്. എവിടെ വർക്ക് ചെയ്യുന്നത്?
2: ഞാൻ ഭാരത് ഗ്യാസ് ഓഫീസിലെ അക്കൗണ്ടന്റ് ആണ്.
1: ഓക്കെ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: ഭയങ്കര
1: ടഫാണ്. പിന്നെ ശമ്പളം കിട്ടണ്ടേന്ന് ആലോചിക്കുമ്പോ മാത്രം നമ്മൾ അങ്ങ് പോകുന്നത്.
2: അതുകൊണ്ടാണ് പോകുന്നത്.
1: അതുകൊണ്ടാണ് പോകുന്നത്. അല്ലാതെ വേറെ ഒരു
2: കമ്മിറ്റ് വൈകി എന്ന് പറഞ്ഞാ, അതെ, കുറച്ച് വൈകിയ ഷട്ടർ അടക്കം ചവിട്ടി തുറക്കും ആൾക്കാര്.
1: ആണോ?
2: അതെ അതെ.
1: ഷോ, എനിക്ക് വയ്യ. കുഴപ്പമില്ല, അതൊക്കെ ശീലമായിക്കോളൂ അല്ലേ?
2: ശീലമാകുമ്പോ
1: ശരിയാവുമായിരിക്കും. ഓക്കെ, അപ്പൊ പറയൂ റഹ്മത്ത്, അമ്മയ്ക്ക് വേണ്ടി ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യാം?
2: എനിക്ക് തമിഴ് സോങ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്.
1: ഓക്കെ,
2: അപ്പൊ എനിക്ക് ഈ ആശപ്പെട്ട എല്ലാത്തെയും കാത്തിരുന്ന വാങ്ങലാ അമ്മാവ വാങ്ങ മുടിയുമാ, അങ്ങനെയൊരു പാട്ടല്ലേ?
1: അങ്ങനൊരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല അല്ലേ?
2: അതെ അതെ, ആ ഒരു പാട്ട് ഇഷ്ടമാണ്.
1: ആ ഒരു വിഷ്വല് കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ആ പാട്ട്
2: കഴിയുന്നുണ്ട്.
1: അതിൽ അമ്മ മരിക്കുന്ന ഒരു സീനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അത് വല്ലാത്തൊരു പാട്ടാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു റഹ്മത്ത്. എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ വിളിക്കുക, ഞാനായിട്ട് വൈകിപ്പിക്കുന്നില്ല, ജോലിയൊക്കെ നടക്കട്ടെ
2: കേട്ടോ. ഓക്കെ,
1: താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. റഹ്മത്താണ് വിളിച്ചത്. റഹ്മത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ആ ജോലി തിരക്കിന് ഇടയ്ക്കും വിളിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിനൊരു സ്പെഷ്യൽ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. പത്രത്തിൽ എന്താണ് വിശേഷം? ഞാൻ നോക്കിയില്ല പത്രത്തിൽ എന്താ വിശേഷം, ഞാൻ നോക്കിയില്ല. എന്തായാലും തുറന്ന് നോക്കട്ടെ. വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ഒരു വലിയൊരു ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. വിജയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു പ്രധാന പേജിൽ. ഒപ്പം തന്നെ മറ്റൊരു പത്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയും വിജയ് തന്നെയാണ് താരം. മുതൽവൻ വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിജയ്ക്ക് ആശംസകൾ നേരുന്നു. തമിഴ്നാട്ടിൽ സംശുദ്ധ ഭരണത്തിന്റെ പുതുയുഗ പ്രതീക്ഷ നൽകി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അവിശ്വസനീയമായൊരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിന് ശേഷം ഞായറാഴ്ച രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത ജനനായകനെ വികാരനിർഭരമായ ആരവങ്ങളോടെ ആരാധകർ വരവേറ്റു. ഓക്കെ, 200 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ സ്റ്റൈലിൽ ജനനായകന്റെ സ്ഥാനാരോഹണം. പുതിയ സർക്കാരിന്റെ ആദ്യ 3 ഉത്തരവുകളിൽ സത്യപ്രതിജ്ഞാവേദിയിൽ വെച്ച് തന്നെ വിജയ് ഒപ്പുവെച്ചു. 200 യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമാക്കി. സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പെൺ ദൌത്യസേന. മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി ദൌത്യ സംഘങ്ങളെ നിയോഗിച്ചു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനമല്ലെങ്കിൽ പോലും നമ്മൾ നേരിട്ട് ചിലപ്പോൾ ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തമിഴ്നാട്ടിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് അല്ലേ? അപ്പൊ എന്തായാലും നല്ലതാണ്, എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പോരടിച്ച് ഡൽഹിയിലെത്തിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ആദ്യം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ. പിരിമുറുക്കത്തിന് അയവ് വരുത്താനും ചർച്ചയ്ക്ക് തുടക്കമിടാനുമുള്ള അന്തരീക്ഷം ഒരുക്കാനുമായിരുന്നു രാഹുലിന്റെ നർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയമുണ്ട്, തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല, രാഹുൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് സമയമായിട്ടില്ല, അത് ഒരു വലിയ ചർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കും. അടുത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അകത്തേക്ക് പോവാം, നമുക്ക് ഉൾപേജുകളിലേക്ക് പോവാം. അതാണ് കുറച്ചുകൂടെ നമുക്ക് കണക്ട് ആവുക. മതിയായ വേനൽ മഴയില്ല, ജില്ലയിൽ 59.7% മഴക്കുറവ്. കഴിഞ്ഞ ചൂടൻ ദിനങ്ങൾക്ക് ആശ്വാസമായി മഴയെത്തി, പക്ഷേ മതിയായ അളവിൽ ഇപ്പോഴും വേനൽ മഴയില്ലാത്ത അവസ്ഥയിലാണ് ജില്ല. സംസ്ഥാനമാകെ മഴ താരതമ്യേന കുറവാണ്. ജില്ലയിൽ വൈകിയാണ് ഇത്തവണ വേനൽ മഴ ലഭിച്ചത്. ഓക്കെ, അത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ വേനൽ മഴ കുറച്ച് കുറവാണ്, മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് അല്ലേ. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഞാൻ പത്രം അങ്ങ് മടക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ധാരാളം മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. കൺകൾ നീയേ പാട്ട് നാളുകൾക്ക് ശേഷം കേട്ട് കോരി തരിച്ചു പോയി സുനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, കോരി തരിക്കേണ്ട പാട്ടാണത്. ഓ, എന്തൊരു ഫീൽ. താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർമ്മലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിർമ്മല ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ് ഗോപിനാഥൻ ചേട്ടൻ്റെ മെസ്സേജാണ്, വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ അനഹല്യ ടീം, സുഖമല്ലേ സുനിൽ? ഗസ്റ്റ് റൂമിൽ ആർ ടി ഒ വൃന്ദ മാമുമായുള്ള ഇന്റർവ്യൂ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിരുന്നു. രജനീകാന്തിന്റെ അമ്മ അമ്മ എൻ്റെ അഴിക്കാതെ എന്ന പാട്ട്. ഇന്ന് എന്റെ മകൻ ഡോക്ടർ രേഖ സോറി ഇന്ന് എന്റെ മകൾ ഡോക്ടർ രേഖയുടെ ജന്മദിനമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും രത്നാവതി അമ്മയ്ക്കും അഹല്യ ടീമിനും നല്ലൊരു ദിവസം നേരുന്നു. ഗോപിനാഥൻ കണ്ണൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗോപിനാഥൻ ചേട്ടനും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. രേഖയുടെ ചിത്രം എല്ലാം കൊടുത്തിട്ട് ഒരു ഫോട്ടോ കൂടെ ചിത്രം ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും രേഖയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഗോപിനാഥൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് സുനിൽ ജി. ആദ്യം പ്ലേ ചെയ്ത പൊന്നു ഊഞ്ചലിൽ എന്നൂഞ്ചലിൽ അമ്മ മോൾക്കായ എന്റെ ആലോലങ്ങൾ ഈ പാട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ശനിയാഴ്ച ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു കിട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കും വളരെയധികം ഇഷ്ടമുള്ള പാട്ടാണ്. ഞാനത് കേട്ടിരുന്നു കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടിലാണെങ്കിൽ ഞാൻ ആ പാട്ട് കേട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണല്ലോ ഇത് ആരോ ചോദിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. അത് ശില്പയായിരുന്നു അല്ലേ. ഓക്കെ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഗോപിനാഥൻ ചേട്ടന്റെ മകൾ ഡോക്ടർ രേഖയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ശില്പയുടെ മെസ്സേജാണ് വായിച്ചത്. ശില്പയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഇന്നത്തെ ടോപ്പിക് സൂപ്പറാണ്. ഞാൻ പാടുന്ന പാട്ട് കളിപ്പാട്ടത്തിലെ മൊഴിയഴകും എന്ന പാട്ടാണ് എന്റെ അമ്മയ്ക്ക് വേണ്ടി പാടുക. പിന്നെ എല്ലാ അമ്മമാർക്കും സന്തോഷം നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. നിഷാചന്ദ്രൻ മേയ്പറമ്പ്. നിഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഗുഡ് മോർണിംഗ് സുനിൽ, എന്റെ അമ്മയുടെ പേര് ദേവി എന്നാണ്. അതിനാൽ ഞാൻ പാടിക്കൊടുക്കാറുള്ള പാട്ട് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഈ പാട്ട് പാടുമ്പോൾ അമ്മയുടെ മുഖത്ത് നാണം കലർന്നൊരു ചിരിയുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ശനി ഞായർ ദിവസങ്ങളിലെ എല്ലാ പരിപാടികളും പാട്ടുകളും വളരെ നന്നായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിനാശംസകൾ നേരുന്നു. ബൈശാന്തി സുമേഷ് എലപ്പുള്ളി. അതിൻ്റെ പാട്ടുകളുടെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ ആൽബനും ഒപ്പം തന്നെ വിഷ്ണുവിനുമാണ് കേട്ടോ. അവരാണ് ഈ ശനി ഞായർ ദിവസങ്ങളിലെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി. ശനിയാഴ്ച പാട്ടുകൾ എനിക്ക് തോന്നുന്നു ആയില്ല അഭിരാമയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞായറാഴ്ചയിലെ പാട്ടുകൾ മിക്കവാറും വിഷ്ണു ഓർ ആൽബനൊക്കെ ആയിരിക്കും. ഓക്കെ, അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ആശംസകൾ പ്രിയപ്പെട്ട അഹല്യയ്ക്കും പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചെങ്ങരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബൈജു ചേട്ടനും ഒരടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് വന്നാലോ. കുറച്ചുകൂടെ മെസ്സേജ് ഉണ്ട്, പിന്നെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഒരു പാട്ടെല്ലാം കേട്ടതിന് ശേഷം ബാക്കി മെസ്സേജ് നമുക്ക് വായിക്കാം. നല്ലൊരു പാട്ട് വരുന്നുണ്ട്, എൻജോയ് ചെയ്തോളൂ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
3: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
4: സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കുറച്ച് മെസ്സേജുകൾ ഉണ്ട്, അതിലേക്ക് പോവാം. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്, സുനിൽ രാവിലെ തന്നെ കരയിപ്പിച്ചു, ഐ മിസ് യു അച്ഛൻ ബൈ ജെൻസി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ജെൻസിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ് ഷൈജു കണ്ണൂരിന്റെ മെസ്സേജാണ്. ഇന്നത്തെ ചിന്ത, സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും പ്രതീക്ഷയുണ്ടായാൽ മതി പതറാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. ഇലകളെല്ലാം കൊഴിഞ്ഞാലും ഉറച്ച വേരുകൾ ഉള്ളത് കൊണ്ടാണ് മരങ്ങൾ വീണ്ടും തളിർക്കുന്നത്. ഷൈജു ആണ് കണ്ണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷൈജു ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്, വായിക്കാം. പല കാര്യങ്ങളും അസാധ്യമെന്ന് കരുതി പിന്തിരിയുന്നത് പരാജയത്തിന്റെ ലക്ഷണമാണ്. ക്രിയാത്മകമായി ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞോടുകയില്ല. ഏത് പ്രയാസമുള്ള കാര്യവും സാധ്യമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക, എന്നാൽ വിജയം ഉറപ്പാണ്. കുറവുകളെക്കുറിച്ച് ബോധവാനായിരിക്കുമ്പോൾ തന്നെ കഴിവുകളും തിരിച്ചറിയണം. കഴിവുകൾ തിരിച്ചറിയുന്നത് വിപരീത ചിന്തകളെ ഉപേക്ഷിച്ച് ആത്മവിശ്വാസം നേടുന്നതിനും ഏകാന്തതയെ മറികടക്കുന്നതിനും സഹായിക്കും. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ രാധാലക്ഷ്മി ചിറ്റൂർ. ഇന്നലെ വിളിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തോ വിഷമം കൊണ്ട് വിളിച്ചില്ല. കാരണം എനിക്ക് എന്നെ അറിയാമല്ലോ. ഇന്നും അതേ ടോപ്പിക് വന്നിട്ടും ഇൻട്രോ കേട്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു. എന്താണെന്നറിയാത്ത ഒരു സങ്കടം നിൽക്കുന്നതിനേക്കാൾ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നിയത് കൊണ്ടാണ്. മക്കൾ ജനിക്കാത്ത അമ്മമാർക്കും അമ്മയെ നഷ്ടപ്പെട്ട മക്കൾക്കും എന്റെ വിഷസ് അറിയിക്കുന്നു. ഈ ഭൂമിയിൽ സങ്കടങ്ങളില്ലാതെ എല്ലാവരെയും സർവേശ്വരൻ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധാലക്ഷ്മി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആശംസകൾ നേരുന്നു. എനിക്ക് എന്താ പറയാ, മെസ്സേജിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അടുത്ത മെസ്സേജ്, ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. അമ്മമാർക്ക് ഒരു ദിവസം ആശംസ പറഞ്ഞാൽ മതിയാവില്ല. ജീവിതകാലം മുഴുവൻ അവരെ ഓർത്തുകൊണ്ടിരിക്കണം. അവർ സഹിച്ച ത്യാഗങ്ങൾക്ക് വെറും ആശംസകൾ മാത്രം പോരാ. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മെ എങ്ങനെ നോക്കിയോ അതേപോലെ അവരുടെ വാർദ്ധക്യത്തിലും അവരെ നമ്മൾ പരിചരിക്കണം. സുനിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കുറച്ച് നാളായി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന്. എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എല്ലാം ശരിയാവട്ടെ. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് പാലാഴി തീരം കണ്ടു ഞാൻ. പിന്നെ ഹിസ്ബി റബ്ബി സല്ലല്ലാഹു മാഫി ഗൾഫി ഹയർ ലാഹു എന്ന പാട്ടുകളാണ്. അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും അമ്മ ആകാനിരിക്കുന്നവർക്കും ആശംസകൾ നേരുന്നു. രത്നാവതി അമ്മയുടെ പാട്ട് അടിപൊളി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇളയ ദളപതിക്ക് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷക്കീല ചേച്ചി. ശക്കല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗോപിയേട്ടന്റെ മകൾ രേഖയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. വാലിന്മേൽ പൂവും വാലിട്ടെഴുതി എന്ന പാട്ടും സ്നേഹവീട് എന്ന സിനിമയിൽ അമ്മ പാട്ടുകൾ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അജിത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, മണിമേഖല ചേച്ചിയുടെ മെസ്സേജ് ചേച്ചി ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ, വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് അറിയിക്കുന്നു മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കുറേ പിക്ചർ മെസ്സേജ് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. സുനിൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെക്കുറെ എല്ലാ മെസ്സേജും തീർന്നിട്ടുണ്ട്. മെസ്സേജ് വായിക്കാൻ ആരുടെയും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. അപ്പോൾ അമ്മമാരെ സ്നേഹിക്കുക, അമ്മമാരെ കൂടെ ഉണ്ടാവുമ്പോൾ അവരെ വാല്യൂ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ദിവസം, ഇപ്പോൾ ഇന്നലെ മദേഴ്സ് ഡേ, ഒരു ദിവസം മാത്രം ഓർക്കേണ്ടവരല്ല അമ്മമാർ. ആ ദിവസം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ അമ്മമാർക്കുള്ള സ്ഥാനം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അമ്മമാർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും, അല്ലെങ്കിൽ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ വയ്യായികകളൊക്കെ വന്നിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അമ്മയുടെ ഒരു വാല്യൂ നമ്മൾ തിരിച്ചറിയുക. അപ്പം അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവുമ്പോൾ പൊന്നുപോലെ നോക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൊന്നുപോലെ നോക്കുക. ഇപ്പം നിങ്ങൾ വിട്ട് നിൽക്കുകയാണ്, കുറേ ദൂരേക്ക് മാറി നിൽക്കുകയൊക്കെയാണെങ്കിൽ ഡെയിലിയൊക്കെ വിളിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പേര് ഞാൻ പറയുന്നില്ല, ഒരാളുണ്ട്, ഒരു പയ്യനുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചു, അമ്മയെ വിളിച്ച് ഭക്ഷണം കഴിച്ചു എന്നിങ്ങനെ പറയാറുണ്ട്. എന്തോ എന്താണെന്നറിയില്ല, പക്ഷെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു എന്ന് അമ്മയെ വിളിച്ച് അറിയിക്കുമ്പോൾ ഒരു സമാധാനം, അമ്മമാർക്കൊരു സമാധാനമാണ്. അപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിലും, ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് ചെല്ലാൻ ലേറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് വരുമ്പോൾ നമ്മൾ അമ്മയോട് അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയല്ല, അമ്മയോട് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യുമ്പോഴാണ് അമ്മമാർക്ക് സന്തോഷമാവുക. അപ്പോൾ കൂടെയുള്ള അമ്മമാരെ അങ്ങ് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ അഹല്യ വിശ്വാസം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. ഇനി നമ്മൾ കേൾക്കുന്നത് ബുധനാഴ്ചയായിരിക്കും കേട്ടോ. ബുധനാഴ്ച അഹല്യ വിശ്വാസത്തിലൂടെ നമ്മൾ വീണ്ടും കേൾക്കും, വിശേഷങ്ങളൊക്കെ പറയും. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000. കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സെല്ലുലോയിഡ്.
1: Light, camera, action. Yes, cinema. സിനിമ എന്നൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരേ സമയം നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എല്ലാം സാധിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ അല്ലേ. എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് സിനിമ എന്നത്. അതുപോലെ ഒരു സിനിമയുടെ വിശേഷമാണ് ഇന്നത്തെ സെല്ലുലോയിഡിലൂടെ പറയാനായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാനായി കൂടെ ഉള്ളത് ഞാൻ ആയിലയാണ്. ആദ്യ ഭാഗത്തേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ, ക്ലീൻ ഹ്യൂമൻ, ഫുൾ എന്റർടൈൻമെന്റ്, അത്തരത്തിലൊരു പടം. കുറച്ച് ഡാർക്ക് ഹ്യൂമർ ആണ് എന്ന് കൂടി വേണം പറയാൻ വേണ്ടിട്ട്. ആ ഒരു സിനിമ ഏതാണല്ലേ? മോഹിനിയാട്ടം. ഇന്നത്തെ സെല്ലുലോയിഡിലൂടെ പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന സിനിമാ വിശേഷം മോഹിനിയാട്ടം എന്ന സിനിമയുടേതാണ്. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് മോഹിനിയാട്ടം എന്ന ഈ ഒരു സിനിമ മലയാള സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത്. സമീപകാലത്ത് പുറത്തിറങ്ങിയ ഏറ്റവും മികച്ചൊരു ഡാർക്ക് കോമഡി എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. ആദ്യ ഭാഗം ഒരു സാധാരണ കുടുംബകഥയായിട്ട് മാറുന്ന ഒരു സിനിമ, രണ്ടാം ഭാഗത്തിൽ സംവിധായകൻ പൂർണ്ണമായിട്ടും ഒരു

ഭാഗമായിട്ട് ഇവരെത്തിയത്. കേൾക്കാം ഇന്നത്തെ സെല്ലാടിലൂടെ മോഹിനിയാട്ടം എന്ന ഈ ഒരു സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: മോഹിനിയാട്ടം എന്ന സിനിമ വിശേഷമാണ് ഇന്നത്തെ സെല്ലാർഡിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കഥ തുടരാം. ഭരതൻ നായരുടെ അപ്രതീക്ഷിതമായ മരണത്തോടെ തകർന്നുപോയ ഒരു കുടുംബത്തിന്റെ അതിജീവനം അവർ നേരിടുന്ന വിചിത്രമായ വഴിത്തിരിവുകളുമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം. ആദ്യ ഭാഗം ഇവിടെ അവസാനിച്ചോ അവിടെ നിന്നാണ് ഈ ഒരു രണ്ടാം ഭാഗത്തിന്റെ കഥയുടെ യാത്രയും ആരംഭിക്കുന്നത്. തന്റെ പിതാവിന്റെ രഹസ്യ ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശശിധരൻ നായർ ഒടുവിൽ ആ ഒരു കുടുംബത്തിന്റെ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഭരതൻ നായരുടെ രഹസ്യ ഭാര്യയായ രുക്മിണി അമ്മയുടെയും മകൻ അജയ് ഘോഷിന്റെയും ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശശിയും കുടുംബവും ചേർന്ന് ശ്രീകണ്ഠപുരത്തേക്ക് തിരിക്കുന്നു. നാട്ടിലുള്ള കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം കൊണ്ട് രുക്മിണി അമ്മയ്ക്ക് ശശി ഒരു വീട് വാങ്ങി നൽകുന്നുണ്ട്. വെറുതെ ഒരു വീട് വാങ്ങി നൽകുക മാത്രമല്ല കേട്ടോ, അവരെ ആ ഒരു പുതിയ സാഹചര്യത്തിൽ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ശശിയും അമ്മയും സഹോദരങ്ങളൊക്കെ കൂടി എന്ത് ചെയ്യും, അവിടെ കുറച്ചുനാൾ താമസിക്കാനും കൂടി തീരുമാനിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഭർത്താവിന്റെ രഹസ്യബന്ധത്തോടും ആ ഒരു കുടുംബത്തോടും കടുത്ത നീരസമുണ്ടായിരുന്ന സരസ്വതി അമ്മ ഈ കാലക്രമേണ രുക്മിണി അമ്മയെ സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹത്തോടെ കരുതലോട് കൂടിയിട്ട് സ്വീകരിക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ആ ഒരു കാഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഹൃദയം സ്പർശിയായിട്ട് മാറുന്നതാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് പലപ്പോഴും മനസ്സിൽ മിന്നി മറിഞ്ഞു പോകുന്നത് മോഹിനിയാട്ടം എന്ന ഈ ഒരു സിനിമയാണെങ്കിലും ഇതിന്റെ ആദ്യ ഭാഗമായിട്ടുണ്ടായിരുന്ന ഭരതനാട്യമാണെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു മലയാള സിനിമയുണ്ട്, ബാലേട്ടൻ. അതേ, ബാലേട്ടൻ എന്ന ആ ഒരു സിനിമ, അതിൽ നെടുമുടി വേണു സാർ മരിച്ചിട്ടില്ലെങ്കിൽ മേ ബി ഇങ്ങനെ ആയേനെ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ ഈ ഒരു സിനിമയിലും ആ ഫസ്റ്റ് ഭാഗം കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ദീ മോഹിനിയാട്ടത്തിന്റെ കഥയാണ് സെല്ലാർഡിലൂടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിനിമ വിശേഷമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ രുക്മിണി അമ്മയുടെയും അജയ് ഘോഷിന്റെയും ജീവിതം സെറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി അതേ ഒരു സ്ഥലത്ത് അങ്ങ് താമസിക്കാണ് കുറച്ചു നാള്. എന്നാൽ ആ ഒരു പുതിയ മണ്ണിലും സമാധാനം അവരെ ഒരിക്കലും തേടിയെത്തുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഭരതൻ നായർ ബാക്കി വെച്ചു പോയ മറ്റൊരു തട്ടിപ്പിന്റെ കഥ കൂടി അവിടെ ശശിയെ കാത്തിരിപ്പുണ്ടായിരുന്നു. തുടർന്ന് കേൾക്കാം സെല്ലാർഡിലൂടെ ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹിനിയാട്ടം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid mic ഓടിയുള്ളது ഞാൻ ആയിലിയാണ്. ഇന്നത്തെ സെല്ലൗഡിലെ സിനിമാ വിശേഷം മോഹിനിയാട്ടം. അങ്ങനെ ഭരതൻ നായരുടെ പഴയ സുഹൃത്തായ ഗോവിന്ദരാജയുടെ കടന്നുവരവോടുകൂടിയാണ് ശശിയും കുടുംബവും ഒരിക്കൽ കൂടി ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നത്. ഒരു പ്രതിസന്ധിയല്ല, പ്രതിസന്ധികളുടെ ചുഴിയിൽ തന്നെ അകപ്പെട്ടു പോകുന്നത്. ഓരോ ചുവടിലും ശശിയെ തേടിയെത്തുന്ന പുതിയ പുതിയ ഊരാക്കുടുക്കുകളാണ് ഈ ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനങ്ങളാണ് സിനിമയുടെ നട്ടല്ല. ശശിധരൻ നായരായിട്ട് സൈജു കുറുപ്പ് തകർപ്പൻ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഹാസ്യവും വൈകാരികതയും ഒരുപോലെ വഴങ്ങുന്ന സൈസുവിന്റെ ശൈലി ശശിധരൻ നായർ എന്ന കഥാപാത്രത്തിന് പൂർണ്ണത നൽകുന്നുണ്ട് കേട്ടോ. ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം സുരാജ് വെഞ്ഞാറുമൂടിന്റേതാണ്. ഒരല്പം ഗൗരവമുള്ള വേഷം, ഏറെ തന്മയത്വത്തോട് അവതരിപ്പിച്ച സിനിമയുടെ ഗതി മാറ്റാൻ തന്നെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ജഗദീഷ് തന്റെ സ്വാഭാവികമായ പ്രകടന മികവോടെയും വിനി ഫോർട്ട് തികച്ചും വ്യത്യസ്തമായ ഭാവ പകർച്ചയിലൂടെയും ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെ തീർക്കുന്നുണ്ട്. കലാരഞ്ജനി, ശ്രീജാരേവി, അഭിരാം രാധാകൃഷ്ണൻ, ദിവ്യ എം നായർ, ശ്രുതി സുരീഷ്, നന്ദപൊതുവാൾ, സ്വാതിദാസ്, ജിലൻ റെക്സ്, ജിവിൻ റെക്സ് തുടങ്ങിയ ഭരതനാട്യത്തിലെ താരങ്ങൾക്കൊപ്പം നിസ്താർ സീത്, സന്തോഷ് കെ നായർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, വിജയ്ബാബു, റാപ്പർ ബേബി ജീൻ തുടങ്ങിയ ഒരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സംവിധായകൻ കൃഷ്ണദാസ് മുരളിയും വിഷ്ണു പ്രദീപും ചേർന്നൊരുക്കിയ തിരക്കഥ സൂക്ഷ്മമായ ഹാസ്യരസങ്ങളാൽ സമ്പന്നവും അതിലുപരി ആസ്വാദകരവുമായ ഒരു സിനിമാ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. കൃഷ്ണദാസ് മുരളിയുടെ സംവിധാന മികവും ക്രാഫ്റ്റും ആദ്യ ഭാഗത്തേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നുവെന്ന് ഒരിക്കലും നമുക്ക് സംശയം തോന്നില്ല. കാരണം ഓരോ രംഗത്തിലും അത് വളരെയധികം പ്രകടമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഡാർക്ക് കോമഡി എന്ന നിലയിൽ ചിലയിടങ്ങളിൽ ലോജിക് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ ആവോളം ചിരിപ്പിക്കുന്ന തിരക്കഥയുടെ വേഗതയിൽ ആ ഒരു ചെറിയ പോരായ്മയൊന്നും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നേരം കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid, my code is called Ailiyan. In this Celluloid, the cinema is called Mohini Atom in our dark humor. ബബ്ലു അജുവിന്റെ മനോഹരമായ ഛായാഗ്രഹണവും ഷഫീഖ് വിബിയുടെ ചടുലമായ എഡിറ്റിംഗ് സിനിമയുടെ ഒരു ഒഴുക്ക് ഒട്ടും ചോരാതെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ കിളിയാണ് ഈ ഒരു സിനിമയിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സംഗീതം കുറച്ചുകൂടി ആ സിനിമയെ അങ്ങ് ഉയരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുക്തിയുടെ ഒരു അളവുകോലുകളൊക്കെ മാറ്റിവെച്ച് കുടുംബസമേതം ആവോളം ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മോഹിനിയാട്ടം എന്നത്. അങ്ങനെ തന്നെയാണ് ആ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്ന ഒരു അനുഭവം. ആദ്യ ഭാഗമായ ഭരതനാട്യം അധികം തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയല്ലായിരുന്നു. പകരം OTT പ്ലാറ്റ്ഫോമുകളിലാണ് ആ ഒരു സിനിമ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രണ്ടാം ഭാഗത്തിന് വളരെയധികം ജനപ്രീതി നേടിക്കൊടുത്തൊരു കാര്യമുണ്ട്. കാരണം എന്താണെന്നറിയോ, അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ ക്ലീൻ ഹ്യൂമർ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. മുൻഭാഗത്തേക്കാൾ നാലിരട്ടി കരുത്തോടെ എത്തിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു കോമഡി എന്റർടൈനറാണ് ഈ മോഹിനിയാട്ടം എന്നൊരു സിനിമ. കുടുംബ പ്രേക്ഷകരെയും യുവാക്കളെയും ഒരുപോലെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഹ്യൂമറൊക്കെ ഇഷ്ടമാണെങ്കിൽ, കുറച്ച് ഡാർക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് മോഹിനിയാട്ടം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഇതിന്റെ ഫസ്റ്റ് ഭാഗം കണ്ടിട്ട് സെക്കൻഡ് ഭാഗം കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഭരതനാട്യം കണ്ടതിന് ശേഷം മോഹിനിയാട്ടം കാണാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായി മറ്റൊരു സിനിമാ വിശേഷമായിട്ട് പുതിയൊരു സിനിമ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ഐലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂടാ.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: Kaleidoscope, information plus entertainment.
4: അതെ, നമ്മളൊക്കെ ഒരു ലോഡ്ജ് മുറിയിലോ ഹോസ്റ്റലിലോ ഒക്കെ ഇരുന്നിട്ട് ദൂരെയുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ എന്താ ചെയ്യുക? പരമാവധി പോയാൽ ഡാ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് വിളിക്കും. അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളൊരു മിസ് കോൾ അല്ലേ, ഇതല്ലേ ചെയ്യുക. പക്ഷേ ഒരു ഗ്രാമമുണ്ട്, ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് ആകെ 700 പേരേ ഉള്ളൂ, പക്ഷെ അവിടെ ആർക്കും പരസ്പരം വിളിക്കാൻ പേരില്ല. പിന്നെ എന്താ അവരവിടെ വിളിക്കുക എന്ന് ചോദിച്ചാൽ അതൊരു കിഡിലൻ സംഭവമാണ്. അതേക്കുറിച്ച് ഞാൻ പറയാം ഇന്നത്തെ കലഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് കൂടെയുള്ളത് ഞാൻ അവിടെ.

മേഘാലയയിലെ കോങ്ടോങ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഗ്രാമം. അവിടെ 700 പേരാണ് താമസിക്കുന്നത്. പരസ്പരം വിളിക്കാൻ പേരുകളില്ല. അവര് അമ്മമാര് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്ലാൻ ചെയ്യുന്നത് കുഞ്ഞിനിടാനുള്ള പേരല്ല, മറിച്ചൊരു ഈണമാണ്. അതായത് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഈണം, അതാണ് അവരുടെ ഐഡന്റിറ്റി. അതിനെ അവർ വിളിക്കുന്നത് ജിങ്ക്രുവായ് ഇയാ വേ എന്നാണ്. പേര് കേട്ട് പഠിക്കണ്ട. നമ്മുടെ നാട്ടിലെ കൊഞ്ചിക്കൽ സംഗീതം ഇല്ലേ, വാവേ മുത്തേ ചെക്കരേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ലേ. പിന്നെ നമ്മള് കുഞ്ഞുവാവകളെയൊക്കെ താരാട്ട് പാടാൻ വേണ്ടിയിട്ട് പല പല പാട്ടുകൾ ഉണ്ടാകും അല്ലേ, അക്കടുകുട്ട തക്കടുമുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ടുകളൊക്കെ പാടും. അപ്പോൾ ആ ഗ്രാമത്തില് അതേപോലെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിന്റെ അമ്മ ഒരു ഒരു ചെറിയൊരു ജിംഗിൾ, ഒരു സംഗീതമാണ്, ഒരു ചെറിയ ഈണമാണ് വിളിക്കുക. അത് ചിലപ്പോൾ വിസിലടിയില്ലേ നമ്മുടെ, ആ വിസിലിംഗ് ആണ് അവർക്ക് കൊടുക്കുക. അതെന്താന്ന് വെച്ചാൽ ഇപ്പോ ഹൂന്നോ അല്ലെങ്കിൽ ഹാ ഹാ ഹാന്നോ അങ്ങനെ എന്തെങ്കിലും സംഗതി ആയിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ ആരെങ്കിലും പേര് വിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണിപാളും. ഡാ സുവേഷേ എന്ന് വിളിച്ചാൽ ആരും നോക്കില്ല. പകരം ഈ പറഞ്ഞ പോലെ ഹൂ ഹൂ ഹൂയ് എന്നൊക്കെ വിസിലടിക്കുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പോൾ സുമേഷ് ഒക്കെ തിരിഞ്ഞു നോക്കണേ. ഇനി ഈ ഗ്രാമത്തില് വഴക്ക് കൂടുമ്പോഴാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മള് ഇവിടെ നീ പോടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോ അവിടെ അവര് പിന്നെ എന്താ പറയാ, ഈ നല്ല വെറൈറ്റി ട്യൂണിൽ ചൂളം വിളിച്ചുകൊണ്ടായിരിക്കും കലഹിക്കുക. അതായത് അടി കിട്ടിയാലും കേൾക്കാൻ നല്ല മെലഡി ആയിരിക്കുന്നു, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. ഈ നാട്ടിൽ ചെന്നിട്ട് വല്ല പാട്ടും അറിയാതെ വിസിലടിച്ചാൽ ആരെങ്കിലും എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ മൈ ഡിയർ ഡാർലിംഗ്സ്, നിങ്ങൾക്കും ഇതുപോലെ പാട്ടിലൂടെ പേരിടണമെന്നുണ്ടോ? ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ, പേരൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും ഇതുപോലെ ഒരു ട്യൂൺ ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. എന്തായാലും സ്റ്റേ ട്യൂൺ ടു കാലിഡോസ്കോപ്പ്. ഇതുപോലെയുള്ള കുറെ വിശേഷങ്ങളുമായിട്ട് കൂടെ ഞാൻ അഭിരാമിയുണ്ട്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ആ ഗ്രാമത്തിലെ ഈ വിസിലടിച്ച് ആളുകളെ വിളിക്കുന്ന ഗ്രാമത്തിലുണ്ടല്ലോ, സംഗീത ബോധം ഇല്ലാത്ത ഒരാളാണ് അവിടെ ജനിക്കുന്നതെങ്കിൽ സ്വന്തം പേര് പോലും തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ. വഴിയിലൂടെ നടക്കുന്ന സമയത്ത് ഇത് അയൽക്കാരനെ വിളിക്കുന്ന പാട്ടാണോ അതോ എന്നെ വീട്ടിൽ പോയി പണിയെടുക്കാൻ വിളിക്കുന്നതാണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കേണ്ടി വരും. ഇന്ത്യയിലെ വിസിൽ ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ മേഘാലയയിലെ ഈ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേര് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഖോങ് തോങ് എന്നാണ് ആ ഒരു ഗ്രാമത്തിന്റെ പേര്. എന്തായാലും സംഗതി ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയാതെ ഇവിടെ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും എനിക്കിത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം ആ ഒരു ഇതിലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട്. എന്തായാലും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനമുണ്ട്. കോങ് തോങ് എന്ന ഗ്രാമത്തിലെ വിസിൽ കഥകൾ, അവിടെ ആർക്കും പേരില്ല എന്നൊക്കെ അറിയപ്പോഴത്തേക്കും ഞാൻ തന്നെ ഇങ്ങനെ കുറച്ചു നേരം ഞെട്ടി അന്താളിച്ച് നിന്നു. എങ്ങനെയായിരിക്കും അവിടെ ആളുകളെ തമ്മിൽ വിളിക്കുക, ഒരു പ്രശ്നം നടന്നാൽ എങ്ങനെയാ ഒരു പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരിക്കും അല്ലേ. എന്തായാലും നമുക്കത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും ഇത്ര കൗതുകം തോന്നണേ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്വന്തം മസാല ദോശ ഇല്ലേ, മസാല ദോശ വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, അതൊരു ഗ്ലോബൽ സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. എന്താ സംഗതി എന്ന് അറിഞ്ഞായിരുന്നോ? പറഞ്ഞുതരാം കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

ഏറ്റവും മികച്ച 50 പാൻകേക്കുകളുടെ പട്ടിക. ആ പട്ടികയിൽ നമ്മുടെ ദോശ തിളക്കമാർന്നൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ദോശയല്ല, തമിഴ്നാട്ടിലാണ് ഈ ദോശ വന്നത്. മധുരമുള്ള പാൻകേക്കാണ് സാധാരണ ഉള്ളത് അല്ലേ. ഈ മധുരമുള്ള പാൻകേക്കുകൾക്കിടയിൽ സൗത്ത് ഇന്ത്യയുടെ രുചിക്കരുത്തുമായിട്ട് 6 സ്ഥാനത്താണ് മസാല ദോശ എത്തിയിട്ടുള്ളത്. ആ പട്ടികയിൽ തന്നെ ദോശയുടെ പല വകഭേദങ്ങളുണ്ട് കേട്ടോ. മസാല ദോശയ്ക്ക് 4.3 റേറ്റിംഗ് ഉണ്ട്, സാധാരണ ദോശയ്ക്ക് 4.2 റേറ്റിംഗ് ഉണ്ട്, പേപ്പർ ദോശയ്ക്ക് 4.1 റേറ്റിംഗ് ഉണ്ട്. അങ്ങനെ അങ്ങനെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പാൻകേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, പുറത്തൊക്കെ അത് നല്ല മധുരമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അരിയും ഉഴുന്നും ഒക്കെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ദോശ, അതിൻ്റെ ഒരു തനതായ പുളിയും മൊരിഞ്ഞ ഒരു സംഭവമൊക്കെ കണ്ട് ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മസാല ദോശ. ഈ മസാല ദോശയ്ക്ക് 6 സ്ഥാനത്താണെങ്കിൽ 1 സ്ഥാനം കിട്ടിയ ആൾ ആരായിരിക്കും എന്നറിയണ്ടേ. അത് ലാത്വിയ എന്ന സ്ഥലത്ത് നിന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന പാൻകേക്ക് ഉണ്ട്. കാർട്ട് ഓഫ് ദ ലൂപ്പ് പാൻ കുക്കാസ് എന്നാണ് ആ ഭക്ഷണത്തിന്റെ പേര്. ദൈവമേ, ഇതൊക്കെ ഒരു റെസ്റ്റോറന്റിൽ പോയി എങ്ങനെയാ ഓർഡർ ചെയ്യുക നമ്മള്, അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ മസാലദോശയ്ക്കും ഒരു സ്ഥാനമൊക്കെ കിട്ടി. ഈ ദോശയുടെ മുരിഞ്ഞ മണത്തിൽ നിന്ന് നമ്മൾ നേരെ പറന്നിറങ്ങുന്നത് സിലിക്കൺ വാലിയിലേക്കാണ്. നമ്മുടെ കൂടെ വേറെ ആരുമല്ല ഇപ്പോൾ ഉള്ളത്, സാക്ഷാൽ ഗൂഗിളിന്റെ ബോസ് ആയിട്ടുള്ള സുന്ദർ പിച്ചി. ലോകം മുഴുവൻ എന്ത് സെർച്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു തലച്ചോറല്ലേ ഗൂഗിളിന്റെ സിഇഒ ആയിട്ടുള്ള സുന്ദർ പിച്ചിക്കുള്ളത്. അപ്പൊ അതിനൊരു പവറൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. ആ പവർ കിട്ടാൻ വേണ്ടി പുളി രാവിലെ കഴിക്കുന്ന എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ വിചാരിക്കും വലിയ കോടീശ്വരനൊക്കെ അല്ലേ, ചിലപ്പോൾ നല്ല വല്ല ഗംഭീര ഐറ്റം ഒക്കെ ആയിരിക്കും രാവിലെ അവർ കഴിക്കണേ പ്രഭാത ഭക്ഷണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ കേട്ടോളൂ, പുള്ളി ഒരു പക്ക സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം മുഴുവൻ ചർച്ചാ വിഷയം സംസാര വിഷയം പിച്ചയുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ശീലങ്ങളാണ്. ആ വലിയ ഗൂഗിൾ സാമ്രാജ്യം ഭരിക്കാൻ റെഡിയാകുന്നതിന് മുൻപ് പുള്ളി കഴിക്കുന്ന ആ വിഭവം എന്താണ് ഏതാണ് എന്നറിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഇത്രയുള്ളോ എന്ന്. പക്ഷേ സംഗതി സിമ്പിൾ ആണെങ്കിലും അതിലൊരു മാജിക് ഉണ്ട്. എന്തായാലും ലോകം മുഴുവൻ കൈവെള്ളയിലിട്ട് കറക്കുന്ന സുന്ദർ പിച്ചേ എന്താണ് രാവിലെ കഴിക്കുന്നത് എന്നറിയാം കാലിഡോസ്കോപ്പിൽ. അപ്പ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകം മുഴുവൻ എന്ത് സെർച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഗൂഗിൾ ബോസ് ആയിട്ടുള്ള സുന്ദർ പിച്ചി, അദ്ദേഹത്തിന്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു പാവം വെജിറ്റേറിയൻ ആണ്. പക്ഷെ പുള്ളിയുടെ പവർഫുൾ ആയിട്ടുള്ള തലച്ചോറിന് പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഉത്തരം സിമ്പിളാണ്, ഓംലെറ്റും ടോസ്റ്റും. രാവിലെ 6:30 എഴുന്നേറ്റ് ഓൺലൈനിൽ പത്രമൊക്കെ വായിച്ച് നല്ലൊരു ചൂട് ചായ കൂടി കുടിക്കുമ്പോൾ കൂട്ടിന് പുള്ളി കഴിക്കുന്നത് നന്നായി ടോസ്റ്റ് ചെയ്തൊരു ബ്രെഡും ഒരു ഓംലെറ്റും ആണ്. വെജിറ്റേറിയൻ ആയതുകൊണ്ട് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കിട്ടാൻ പുള്ളി പ്രധാനമായും ആശ്രയിക്കുന്നത് മുട്ടയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗൈസ്, കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യം ഭരിക്കാൻ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട, ഇത്തിരി ചായയും ടോസ്റ്റും ഒരു ഓംലെറ്റും മതി എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിനെയാണോ നമ്മൾ സിമ്പിൾ ലിവിംഗ്, ഹൈ തിങ്കിങ് എന്നൊക്കെ വിളിക്കുന്നത്? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കറിയാവോ? കാലിഡോസ്കോപ്പാണ് ഇത്രയും സമയം കേട്ടത്. ഇത്ര നേരം കൂടെ ചേർന്ന് ചില്ലിയാനുണ്ടായിരുന്നത് ഞാൻ അഭിരാമി. അപ്പോൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിങ്ങോട്ട് പോകും.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ലളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ഹരിതഭൂമി

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയുമായി കൂടെയുണ്ട് ആസ് വിഷൽ സുൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പഴവർഗ്ഗങ്ങളിലെ രത്നം എന്നൊക്കെ വിളിക്കാവുന്ന മാതള നാരങ്ങയെ കുറിച്ചാണ് കേട്ടോ. മാതളത്തെ കുറിച്ചാണ്. ഉറുമാമ്പഴം എന്നും ഈ ഒരു പഴം അറിയപ്പെടുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേര് മാതളത്തിനുണ്ട് എന്നുള്ള കാര്യം? മാതളം അതിന്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടും മനോഹരമായിട്ടുള്ള നിറം കൊണ്ടും പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. ലോകത്തിലെ ഏറ്റവും പഴയ പഴവർഗ്ഗങ്ങളിൽ ഒന്നായാണ് മാതളത്തെ ചരിത്രകാരന്മാർ കാണുന്നത്. ആരോഗ്യത്തിന് അത്രമേൽ ഗുണകരമായ ഈ ഒരു പഴം നമ്മുടെ വീട്ടുമുറ്റത്ത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് എന്ന് പലർക്കും അറിയില്ല. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ മാതളം കൃഷിയെക്കുറിച്ച് അറിയാം. മാതള നാരങ്ങയുടെ പ്രാധാന്യം വെറൊരു പഴത്തിൽ ഒതുങ്ങുന്നില്ല കേട്ടോ. ആയുർവേദത്തിലും ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ പഴങ്ങളിൽ ഒന്നാണ് ഇത്. രക്തക്കുറവ് പരിഹരിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മാതളം സഹായിക്കുന്നുണ്ട്. മാതളത്തിന്റെ തോടും പൂവും വേരും വരെ ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു പഴം വിഷരഹിതമായി നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് കഴിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമല്ല. കേരളത്തിലെ കാലാവസ്ഥയിൽ മാതളം കായ്ക്കില്ല എന്നൊരു തെറ്റായ ധാരണ പലർക്കുമുണ്ട്. എന്നാൽ ശരിയായ ഇനങ്ങളും കൃഷിരീതികളും തിരഞ്ഞെടുത്താൽ നമ്മുടെ മണ്ണിലും മാതളം സമൃദ്ധമായിട്ട് വളരും. കൃഷി ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നേട്ടം മാത്രമല്ല, ആരോഗ്യകരമായ ഒരു ജീവിതശൈലി കൂടിയാണ് നമ്മൾ പടുത്തുയർത്തുന്നത്. മാതളത്തിന്റെ ഓരോ തരിയും ഊർജത്തിന്റെ ഉറവിടമാണ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെ ഒരു മാതളത്തൈ തിരഞ്ഞെടുക്കാം, എവിടെ നടണം തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങൾ നമുക്കറിയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഹരിതഭൂമിയിലൂടെ.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഓക്കെ, അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മണി കഴിഞ്ഞ് 19:03 ആയിട്ടുണ്ട്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കൃഷ്ണേട്ടാ പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ? ധ്വനിയിലെ പാട്ട്, അടിപൊളി പാട്ടാണ്. ഓക്കെ, ആർക്കാ ഡെഡിക്കേഷൻ പറയൂ.
3: ഹോബി കൊളത്തേരി ജ്യോതി പാറ, ബാലൻ പല്ലുസേന, സാന്തി സുമേഷ്, മണി സത്യഭാമ, മാധവ മറ്റു.
2: ഓക്കെ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട്
3: കേൾക്കാം.
2: ഈ മാനസ നിലയിൽ കുഞ്ഞോളങ്ങളാണോ, നല്ലോളങ്ങളാണോ, പൊന്നോളങ്ങളാണോ, മിന്നോളങ്ങളാണോ? പൊന്നോളങ്ങളാണ്, കറക്റ്റ് അല്ലേ? കറക്റ്റാണ്, കറക്റ്റാണ് അല്ലേ?
3: ഓക്കെ,
2: അപ്പൊ മാനസ നിലയിൽ പൊന്നോളങ്ങൾ എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾക്കാം. ടാറ്റാ ബൈ ബൈ. നമ്മളെ വിളിച്ചത് കൃഷ്ണൻ ചേട്ടനാണ് വിലയോടിയിൽ നിന്ന്. ചേട്ടൻ ചോദിച്ച പാട്ട് ധ്വനി എന്ന സിനിമയിലെ പാട്ടാണ്. മാനസ നിലയിൽ പൊന്നോളങ്ങൾ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ഹരിദാസ് ചേട്ടനാണ് മാങ്കാവ് നിന്ന്. ഞാൻ ഹരിദാസ് മാങ്കാവ് ഇൻസ്റ്റന്റ് പാട്ടിൽ ആവശ്യപ്പെടുന്ന പാട്ട് തിങ്കളാഴ്ച കാലത്തെ പള്ളിക്കൂടം മുറ്റത്തെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എല്ലാവർക്കുമായി വെച്ചു തരും എന്ന് വിചാരിക്കുന്നു. വിചാരിക്കണ്ട, നമ്മൾ വെച്ചു തരും. ആ പാട്ട് നമുക്ക് കേൾക്കാം ഇപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച

0: നിങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: EPG അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.

അങ്ങനെ പാട്ടുകൾ കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓൺ യുവർ അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് സത്യനാരായണൻ ചേട്ടൻ മെസ്സേജ് ആണ്. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ, കേട്ട് കേട്ട് നീ ഉറങ്ങൂ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ കാര്യകർത്താക്കൾക്കും അമ്മമാർക്കുമായും ആർജിസിനും എല്ലാവർക്കുമായി ഈ ഒരു പാട്ട് കേൾപ്പിക്കാമോ? സസ്നേഹം സത്യനാരായണൻ പുതുശ്ശേരി. തീർച്ചയായിട്ടും കേൾപ്പിക്കാമല്ലോ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. പാട്ട് പാടി ഉറക്കാം ഞാൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്കും കിടന്നുറങ്ങാൻ തോന്നും, പക്ഷെ ഉറങ്ങരുത്. നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിൽ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിനിടയ്ക്ക് ഉറങ്ങാനായിട്ട് പാട്ടില്ല. എന്തായാലും സമയം നോക്കുമ്പോൾ 12:36 ആണ്. നെക്സ്റ്റ് സോങ് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ എഫ് എം, എനിക്ക് വേണ്ട പാട്ട് ബലി ബലി ബലി ബാഹുബലി എന്ന പാട്ടാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചു തരണം. സ്പെഷ്യലായിട്ട് എൻ്റെ ഫ്രണ്ട്സിനാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ പേര് സിദ്ധാർത്ഥ് ശ്രീ ഫ്രം കൊപ്പം. ഓക്കെ, അപ്പോൾ സിദ്ധാർത്ഥ് ശ്രീ നല്ലൊരു പേര് അല്ലേ. ആ സിദ്ധാർത്ഥ് ചോദിച്ചിട്ടുള്ള പാട്ടിലേക്കും കൂടെ നമ്മൾ പോവാണ്. ബലി ബലി ബലി ബാഹുബലി എന്ന പാട്ട് യാസിൻ നിസാറും വിജയ് യേശുദാസും ശ്വേതാ മോഹനൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള ആ പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

2017 ഇറങ്ങിയ ബാഹുബലി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഈ പാട്ട് എപ്പോൾ കേട്ടാലും ഏത് സമയത്ത് കേട്ടാലും ഒരു ഒരു റൊമാൻറ്റിഫിക്കേഷൻ എഫക്റ്റ് ആണ് എനിക്കെങ്ങനെയാ ഫീൽ ചെയ്യണത് കേട്ടോ. എപ്പോൾ കേട്ടാലും പിന്നെ പ്രഭാസ് ആണെങ്കിലും ശരിക്കും ഒരു രാജാവിനെ പോലെ നമുക്ക് തോന്നും. ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്നൊക്കെ നമ്മളിങ്ങനെ കുറേ അധികം കേൾക്കുന്നതും ആദ്യമായിട്ട് ഒരുപക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതും രാജമൗലിയുടെ ബാഹുബലി എന്ന സിനിമയിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സിനിമയിലെ ആ സിനിമയുടെ ഒരു വിസ്മയ ലോകം നമുക്ക് കാണിച്ചെന്ന ബാഹുബലി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഈ പാട്ട് നമ്മളോട് ചോദിച്ചിരുന്നത് സിദ്ധാർത്ഥ് ശ്രീ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് സോങ്. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകാം. എന്റെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ, പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ? തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വെച്ചുതരാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ഗോപി ചേട്ടനാണ് ഫ്രം പള്ളത്തേരി. ചേട്ടൻ ചോദിച്ച പാട്ട് മന്നൻ എന്ന സിനിമയിലെ അമ്മായൻ റഴക്കാത് എന്ന പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ എഫ് എം. ഹലോ, ഐ എം മിർസ, പാലക്കാട്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? പാട്ട് വെച്ച് തരാലോ, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കണേ. പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം. മൂവി നന്ദനം, സോങ് ആരും ആരും എന്ന പാട്ട്, നന്ദനത്തിലെ ഈ ഒരു പാട്ട്. ഈ പാട്ട് ശരിക്കും നടക്കുന്നൊരു പാട്ടല്ല, ഒരു സ്വപ്നമാണ് ആ ഒരു പാട്ടല്ലേ. നമ്മൾ വൈശാഖ സന്ധ്യ എന്ന പാട്ട് സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് ശരിക്കും ഒരു പാട്ടല്ല, അത് ഒരു സങ്കല്പമാണെന്ന്. ലാലേട്ടനും ശോഭനയും കൂടെ കല്യാണം കഴിച്ച് അതിന് ശേഷമുള്ളൊരു ലൈഫൊക്കെയല്ലേ ആ പാട്ടിൽ മെയിനായിട്ട് കാണിക്കണേ, ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും. അതേപോലെ നന്ദനത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പൃഥ്വിരാജിൻ്റെയും നവ്യയുടെയും ഒരു ലൈഫ് കാണിച്ചു തന്ന ഒരു പാട്ടാണ് ആ ഒരു പാട്ട്. നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. ഒപ്പം മന്നൻ എന്ന സിനിമയിലെ അമ്മായൻ റഴക്കാത് ഉയരില്ലേ എന്ന പാട്ടും കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നന്ദനം എന്ന സിനിമയിലെ ഒരു ലവ് വൈബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് പാട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാട്ടേ നമുക്ക് പറയാനുള്ളൂ. ജയചന്ദ്രന്റെയും അതുപോലെ സുജാതയുടെയും ശബ്ദത്തിൽ നമ്മൾ ആ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നന്ദനം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണല്ലേ. നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനും ബാലാമണിയും ഉണ്ണിയമ്മയും പിന്നെ പാർക്കുട്ടിയമ്മയും വേഷാമണിയമ്മാളും കാർത്യാനി അമ്മയും ഒക്കെ എനിക്ക് ഓർമ്മ വന്ന ഒരു പാട്ട് കേട്ടപ്പോൾ. എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുമ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ പാലക്കാട്ടിൽ നിന്ന് സുമിയാണ്.
0: സുമി ചേച്ചി, സുമി ചേച്ചി ഇന്ന് വിളിച്ചത് കൊണ്ട് സുമി ചേച്ചി ഇന്ന് പാട്ടൊക്കെ പാടിത്തരാന്ന് പറഞ്ഞിട്ടില്ലേ എനിക്ക്? എപ്പോഴും എപ്പോഴും ഒരു വാക്കൊക്കെ തന്നിട്ടില്ലേ പാട്ടൊക്കെ പാടിത്തരാന്ന്?
1: പാടി തന്നിട്ടുണ്ട്,
0: പാടി തന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും പിന്നെയും പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പാട്ട് ഇങ്ങനെ രണ്ടു പ്രാവശ്യം പാടി തന്നു. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം പാട്ടില്ല. എന്താ എന്താ ഒന്നും പറയാത്തെ.
1: രണ്ടുപേരി?
0: ഓക്കെ, അപ്പൊ ആ രണ്ടുപേര് പാടിത്തരും എനിക്ക് ഏതെങ്കിലും ഒരു പാട്ടിന്റെ.
1: പൂമത്തോടെ നീയരിഞ്ഞ മഴയില്ല മഴയാരി പെയ്തടി, ആരേരാരും ഇവിടെ മണിത്തേക്കണി.

0: ഏറ്റു സൂപ്പർ, അടിപൊളി, നല്ലൊരു പാട്ട്. എന്തൊരു ഇമോഷണലാണ് ആ ഒരു പാട്ടല്ലേ. വരികൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സ് നിറയും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇനി ഏത് പാട്ടാ വെച്ചരണ്ടേ?
1: എനിക്ക് ആയുഷ്കാലത്തിലെ മൗനം എന്ന പാട്ട്.
0: ആ മൗനം സ്വരമ എന്ന പാട്ട് അല്ലേ? ഓക്കെ, ആ പാട്ട് വെച്ചരാട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇണ്ട്, ഞങ്ങളുടെ മാനേജർ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്.
0: ഓക്കെ,
1: പിന്നെ ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാവർക്കും വേണ്ടി, ഫ്രണ്ട്സുമാർക്കൊക്കെ വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചരാട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സുമി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ആയുഷ്കാലം എന്ന സിനിമയിലെ മൗനം സ്വരമായി ആ ഒരു പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ട് പ്രത്യേകമായിട്ട് പ്രസാദേട്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ചേച്ചിയുടെ ഒപ്പം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് എന്നാ പറഞ്ഞത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിന് ഒപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചിട്ടുള്ളത് ഷിനു ആണ്. ഹായ്, ഞാൻ ഷിനു ആണ്. ഹായ് ഷിനു, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് മിരുദൻ മൂവിയിലെ ഞാൻ മനിതനല്ലേ കൊല്ലും മൃഗമല്ലേ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രേയാ ഘോഷലിന്റെയും വിജയ് യേശുദാസിന്റെയും ശബ്ദത്തിൽ മൗനം സ്വരമായി എന്ന പാട്ട് കേട്ടിട്ട് നമുക്ക് മൃദലിലെ പാട്ടിലേക്ക് പോവാം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ് അഹ്ലിയ FM 90.4.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: Instant butter. ഇവിടെ മൊത്തം കാറ്റ്. ആയുഷ്കാലം എന്ന സിനിമയിലെ പാട്ടും മിരുദനിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം എത്രയായെന്ന് 1 മണി കഴിഞ്ഞ് 8:45 ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? നമ്മൾ ഓൺ ടൈമിൽ ഭക്ഷണം കഴിക്കണം എന്നാണ് കേട്ടോ. എനിക്കോ കഴിക്കാൻ പറ്റണില്ലേ, പക്ഷെ നിങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം. നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ.
3: പല്ലശ്ശേരിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
2: ഹായ് ബാലൻ ചേട്ടാ, എന്താണ് വിശേഷം? ബാലൻ ചേട്ടനോട് സംസാരിച്ചിട്ട് കുറേ നാളായി, വർഷങ്ങളായി.
3: ഓക്കെ,
2: സുഖല്ലേ?
3: ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തില് പിന്നെ ഭഗവതിയുടെ പുരസ്കാരം ജയൻ രവിക്കും കെനീഷ എന്നുള്ള പാട്ടുകാരിക്കും കൊടുത്തു.
2: ആണോ? ആഹാ, അടിപൊളി.
3: നല്ലൊരു ഉത്സവമൊക്കെയാണ്. ജയൻ രവി മലയാളത്തിൽ കുറച്ച്
2: സംസാരിച്ചു. ആഹാ, ജയൻ രവിനെ ഒക്കെ കണ്ടു, ശനിഷേനെ ഒക്കെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അല്ലേ?
3: അതെ അതെ.
2: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പോ പറയൂ, നീ ഏത് പാട്ടാ കേൾക്കണ്ടേ?
3: എനിക്ക് പിന്നെ മലേഷ്യ വാസുദേവൻ ആദ്യമായി രജനീകാന്തിന് വേണ്ടി പാടിയ ഒരു പാട്ടുണ്ട്, ധർമ്മയുദ്ധം എന്ന സിനിമയ്ക്ക് വേണ്ടി മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ചേർന്ന് പാടിയ ആകായി പൊന്മാങ്കുരി മേളം കൊട്ടി മേളം കൊട്ടി
2: പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനാണ്, പല്ലശ്ശേരിയിൽ നിന്ന്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് ഇളയരാജ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ധർമ്മയുദ്ധം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലേഷ്യ വാസുദേവനും എസ് ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. MG വല്ലഭനാണ് ഇതിന് വരികൾ എഴുതിയിട്ടുള്ളത്. 1979 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഒരു പഴയ ഒരു തമിഴ് പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണ് എന്ന് നോക്കട്ടെ. ഹായ് ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് നീ പറയുന്ന പല കള്ളക്കഥകളും എന്ന പാട്ട് അംശം പാട്ട് വെച്ച് തരാമോ? ദിസ് സോങ് ഡെഡിക്കേറ്റ് ടു ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് അഹല്യ നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗായത്രിയാണ്. ഗായത്രി അയച്ചിട്ടുള്ള മെസ്സേജാണ്. അഹല്യ സ്കൂൾ ഓഫ് നഴ്സിംഗിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഗായത്രി ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. ഇപ്പോഴത്തെ വൈറൽ അംശത്തിലെ പാട്ട്.

രജനീകാന്തിന്റെ ധർമ്മയുദ്ധം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ഇളയരാജ സർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. മലേഷ്യ വാസുദേവനും ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. നല്ല ഭംഗിയുള്ള ശബ്ദം രണ്ടുപേരുടെയും അല്ലെ ഇങ്ങനെ ഇഴുകി ചേർന്ന് നല്ലൊരു ഡുവറ്റ് ആയിരുന്നു നമ്മൾ കേട്ടുകഴിഞ്ഞ ആ ഗായകങ്കി എന്ന പാട്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആകുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ വന്നിട്ടുള്ള മെസ്സേജിൽ ആദ്യത്തെ മെസ്സേജ് ഞാൻ വായിക്കാം. ബീനചേച്ചിയാണേ പാലക്കാട് നിന്ന്. ഹായ് ബീനചേച്ചി, പൊന്നുമണിയിലെ നെഞ്ചുക്കുള്ളേ എന്നാരെന്ന് സൊന്നാ പുരിയുമോ? സൊന്നാ പുരിയുമ, അതായത് നെഞ്ചുക്കുള്ളേ ഇന്നാരെന്ന് സൊന്നാ പുരിയുമ, ആ ഒരു പാട്ടാണ്. മെസ്സേജിൽ വായിക്കുമ്പോൾ വായിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പാട്ട് നമുക്ക് അറിയാമെങ്കിലും ഇത് ഏത് പാട്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ള പോലെ. എന്തായാലും നെഞ്ചുക്കുള്ളേ ഇന്നാരെന്ന് സൊന്നാ പുരിയുമോ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. 1993 റിലീസ് ചെയ്തിട്ടുള്ള പൊന്നുമണി എന്ന സിനിമയിലെ പാട്ടാണ് ബീന ചേച്ചി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബീന ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് കലാവതി ചേച്ചിയാണ്. മകരമാസം എന്ന് തുടങ്ങുന്ന കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു ആൽബം പാട്ടില്ലേ മോളെ, ആ പാട്ടൊന്ന് വെച്ചരുമോ എന്നാണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അത്തപ്പൂ എന്ന ആൽബത്തിലെ പാട്ടാണ് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞാൽ കലാഭവൻ മണിച്ചേട്ടന്റെ ആ ഒരു പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ആരാ സംസാരിക്കണേ?
2: അശ്വതിയാണ്.
1: അശ്വതിയാണ് അല്ലേ?
2: അതെ.
1: അശ്വതി, ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കണേ തോന്നുന്നു.
2: അതെ, ആദ്യമായിട്ടാണ്.
1: ആണോ, ആദ്യമായിട്ടാണോ വിളിക്കണേ? നേരത്തെ പാട്ട് ചോദിച്ചു വിളിച്ചിട്ടുണ്ടോ?
2: ഇല്ല, ആദ്യമായിട്ടാ വിളിക്കണേ.
1: ഓക്കെ, അപ്പൊ പറയൂ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് നമ്മുടെ പരിപാടി?
2: വീട്ടിലിതാ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട്, രണ്ടാൺകുട്ടികളാണ്.
1: ഓക്കെ, അപ്പൊ ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു. അശ്വതി വിളിച്ചപ്പോ പറഞ്ഞത് വേടന്റെ പാട്ടെന്നാ പറഞ്ഞത്, കടലമ്മ സോങ് എന്നാ പറഞ്ഞേ അല്ലേ?
2: അതെ.
1: ഞാൻ ചോദിക്കായിരുന്നു ആരാ വീട്ടില് കുട്ടികളുള്ളത്. കുട്ടികളാണ് സാധാരണ ഈ പാട്ട് ചോദിക്കാറുള്ളത്.
2: അവരാണ് ഈ പാട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്.
1: ആഹാ, ഓക്കെ. അപ്പൊ അശ്വതിക്ക് ഈ പാട്ട് ഇഷ്ടമാണോ?
2: ഇഷ്ടമാണ്,
1: ഇഷ്ടമാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. എന്താ മക്കളുടെ പേരെന്താ? അവർക്ക് വേണ്ടിട്ടല്ലേ ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കണേ.
2: അതെ, ആദ്വിക് ഋത്വിക്.
1: ആദ്വിക്കിനും ഋത്വിക്കിനും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ
2: ഓക്കെ,
1: ബൈ ബൈ. നമ്മളെ വിളിച്ചത് അശ്വതിയാണ്, അട്ടപ്പള്ളം എന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ ആദ്വിക് ഋത്വിക് രണ്ടും നല്ല ക്യൂട്ട് ഒരു സ്റ്റാർ നെയിം അല്ലേ, ഭയങ്കര സംഭവമായിട്ടുള്ള പേരുകൾ, ആദ്വിക് ഋത്വിക്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ട് വേടൻ പാടിയ കൊണ്ടൽ എന്ന ആ ഒരു സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കാം. നമുക്ക് ആ ഒരു പാട്ടിന് ശേഷം വരാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാവേ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, യെസ്, ഹലോ അഹല്യ, എനിക്ക് കണ്ണ എൻ കൂന്തലിൽ സൂടും പൊൻപൂക്കളും സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേരൊന്നും വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് റഹ്മത്ത് ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കണേന്നാണ്, മുന്നെയുള്ള മെസ്സേജിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് കഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പോൾ ചേച്ചി ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. വിദ്യാസാഗർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഹരിഹരനും കെ എസ് ചിത്രയും ചേർന്നിട്ടാണ് ആ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.

നല്ല രണ്ട് പാട്ടുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ടല്ലേ. നമ്മൾ കുറച്ചു മുന്നേ കേട്ട പാട്ടില്ലേ, ഈ അൻപേ അൻപേ എന്ന പാട്ട്, ഉയരോട് ഉയരാക എന്ന സിനിമയിലെ പാട്ടാണ്. ഹരിഹരനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണല്ലേ, ഒരു റൊമാൻസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സാഡ് ഇമോഷണൽ ടോണും ഉണ്ട്. എന്തായാലും പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിലൊരു പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് സോനു ആണ്. ആയാ ഷേർ എന്ന സോങ് വെക്കാമോ, പാരഡൈസിലെ സോങ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് സോനു. അപ്പൊ സോനുവിന് ഇഷ്ടമുള്ള ആ ഒരു പാട്ട് ദാ നമ്മൾ ഒന്നിച്ച് കേൾക്കാനായിട്ട് പോവാണ്. ആ പാട്ടിനൊപ്പം എത്തുന്ന അടുത്ത സോങ് എന്ന് പറയുന്നത്, ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. അക്ഷത് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്, അക്ഷത് ഫ്രം പാലക്കാട്. ഗൂഗിൾ പാട്ട് വിജയുടെ തുപ്പാക്കി എന്ന സിനിമയിലെ പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ടും വെച്ചു തരാം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം സമയം ഇന്നത്തെ അവസാനിക്കാറായിട്ടുണ്ട്. രണ്ട് പാട്ട്, രണ്ട് ലോങ് സോങ്സ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: ടീച്ചർക്ക് എന്നെ അല്ലെങ്കിലും കണ്ണെടുത്ത കണ്ടൂടാ. മനഃപൂർവ്വം എനിക്ക് എല്ലാത്തിനും മാർക്ക് കുറച്ചേക്കാ.
1: അല്ല, എനിക്ക് മനസ്സിലാവാതെ, മനഃപൂർവ്വം ആണെങ്കിലും എല്ലാ വിഷയത്തിലും 18 താഴെ മാർക്ക് കിട്ടും. ഇതിപ്പോ പണി 18 കിട്ടിയ പോലെ ഉണ്ടല്ലോ.
0: ഏ, അങ്ങനൊന്നും ഇല്ല. ഞാൻ പഠിച്ചിട്ടൊക്കെ തന്നെ എഴുതിയത് ആ ടീച്ചർ ഫേവറിസം കാണിച്ചാണ്. അവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് എപ്പോഴും കൂടുതൽ മാർക്ക് കിട്ടുക. വീട്ടിൽ നിന്ന് വല്ല സീൻ ഉണ്ടായിട്ടുണ്ടാകും, അതൊക്കെ പേപ്പറിൽ കൊണ്ടുവന്നാ തീർക്കണേ.
1: ആ, ഇപ്രാവശ്യം കൂടി ഇതൊക്കെ പറയാം. ഇനി ഇത് പറയാൻ പറ്റൂലല്ലോ.
0: അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത്?
1: ഇനി മുതലേ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ പല സ്ഥലത്തും പൈലറ്റ് ബേസിസില് AI ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ പേപ്പർ നോക്കുന്ന സിസ്റ്റം എത്തിയിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം മുതൽ നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഇനി ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേലും പറഞ്ഞോ. ഇവിടെ ഇപ്പൊ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവറ്റകളുടെ ഒക്കെ കൈയക്ഷരം എങ്ങനെ AI മനസ്സിലാക്കുന്നു.
2: ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി,

0: without break. With Ahalya FM 90.4. Kete kete kutu kuda. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

തൂവാനത്തുമ്പികൾ. പത്മരാജൻ എന്ന പ്രതിഭാശാലിയായ സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന്. പത്മരാജൻ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഗാനങ്ങൾ ദൃശ്യാവിഷ്കാരത്തിലും സിനിമ പോലെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഗാനങ്ങളാണ്, മുന്നിട്ട് നിൽക്കുന്നവയായിരുന്നു. അതുകൊണ്ടാണ് ആ ഗാനങ്ങൾ ഇന്നും നമ്മൾ

1935 ഭരതൻ ഒരു സിനിമ സംവിധാനം ചെയ്യാണ്, പ്രയാണം എന്ന സിനിമ. ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് പത്മരാജനാണ്. അതുവരെ കഥകൾ മാത്രം എഴുതിയിരുന്ന, കഥകളിലും നോവലുകളിലും അങ്ങനെ സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന പത്മരാജൻ സിനിമയിലേക്ക് എത്തുന്നത് ഭരതന്റെ പ്രയാണം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ്. 1979 സംവിധായകന്റെ മേലങ്കി പത്മരാജൻ അണിയുന്നത് പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെ. അതിനുശേഷം കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽ വാൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇന്നലെ തുടങ്ങി ഞാൻ ഗന്ധർവൻ വരെ 18.

23 ജീവിതത്തോട് വിട പറഞ്ഞ പത്മരാജൻ ഇന്നും ജീവിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ പാട്ടുകളിലൂടെ, കഥകളിലൂടെ, സിനിമകളിലൂടെ ഒരു ഗന്ധർവനെ പോലെ. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇന്നും പത്മരാജനിലേക്ക് തിരിഞ്ഞു നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ടുകൾ പത്മരാജൻ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഗീത സംവിധായകന്റെ ഗാനങ്ങൾ ആയതുകൊണ്ടാണ്. പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥിന്റെ പാട്ടുകൾ.

രാമരാജൻ എന്ന സംവിധായകൻ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. തൂവാനത്തുമ്പികൾ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തൂവാനത്തുമ്പികൾ പറന്നുകൂടി ആ ഒരു നിമിഷത്തില് അദ്ദേഹം ആലോചിക്കുകയാണ് ഒരു പുതിയ സംഗീത സംവിധായകനെ അവതരിപ്പിച്ചാലോ എന്ന്. അങ്ങനെ ആകാശവാണിയിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ്. തൂവാനത്തുമ്പികളിൽ തുടങ്ങുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത സംവിധായക യാത്ര. തുടക്കം തന്നെ പൊലിച്ചു എന്ന് പറയാം. ചിത്രത്തെ പോലെ തന്നെ അതിലെ

1977 ആകാശവാണിയിൽ മ്യൂസിക് കമ്പോസറായിട്ടാണ് അദ്ദേഹം തുടക്കമിടുന്നത്. ആ കാലയളവിൽ ഒട്ടേറെ ലളിത ഗാനങ്ങൾക്ക് അദ്ദേഹം ജന്മം കൊടുത്തു. ആകാശവാണിയിൽ അദ്ദേഹത്തിന്റെ സംഗീത ക്ലാസുകൾ ഒരു കാലത്ത് ഏറെ പ്രശസ്തമായിരുന്നു. ആ ഒരു സമയം ഇദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്നത് ലളിത ഗാനങ്ങൾ ചൊല്ലി പറഞ്ഞു തന്ന് അർത്ഥങ്ങൾ മനസ്സിലാക്കി തന്ന് ഓരോ കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിൽ പാട്ട് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സംഗീത ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ലൈവ് മ്യൂസിക്കിന് ആരാധകർ ഏറെയാണ്. ആസ്വാദകരെ ഇന്നും നല്ല എന്നും തേടുന്ന ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ആർ കെ ദാമോദരൻ വരികൾ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം കൊടുത്ത് രാധിക തിലക് ആലപിച്ച ഒരു ലളിത ഗാനം കേട്ടിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്താം.

നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംഗീത സംവിധായകര് മോഹൻ സിത്താരയും എം ജയചന്ദ്രനും തുടങ്ങി ഒട്ടേറെ ശിഷ്യന്മാര് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥനുണ്ടായിരുന്നു. അവരൊക്കെ പിൽക്കാലത്ത് മികച്ച സംഗീത സംവിധായകരായി തീരുകയും ചെയ്തു. 1987 തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തുടക്കമിടുന്നത്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം അവിടെ നിന്നായിരുന്നു സംഗീത സംവിധായകൻ എന്ന നിലയിൽ. ഇന്നലെ എന്ന സിനിമയിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്നലെ എന്നത് മറ്റൊരു പത്മരാജൻ മാജിക്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോൾ പത്മരാജൻ അവിടെ അനൗൺസർ ആയിരുന്നു. അപ്പൊ ഒരു ദിവസം പത്മരാജൻ അദ്ദേഹത്തെ വിളിച്ചു, പുതിയൊരു സിനിമയുണ്ട്, രണ്ട് പാട്ടുകൾ ആ സിനിമയിലുണ്ട്, ഒന്നൊരു ഡ്യുവറ്റാണ്, മറ്റൊന്നൊരു മെലഡിയാണ്. ഈ രണ്ട് പാട്ടുകൾക്കും താങ്കൾ തന്നെ, രവി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, രവി തന്നെ ഈണം കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. പത്മരാജൻ പറഞ്ഞതനുസരിച്ച് ഇന്നലെ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് രണ്ട് പാട്ടുകൾക്ക് വേണ്ടിയിട്ട് 4-5 ട്യൂണുകൾ ഉണ്ടാക്കി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അതിൽ നിന്നും പത്മരാജനും കൂടി ഇഷ്ടപ്പെട്ട രണ്ട് ട്യൂണുകൾ അക്സെപ്റ്റ് ചെയ്തു. ഈ പാട്ടിന് വരി എഴുതാൻ പുതിയൊരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പത്മരാജൻ ഇങ്ങനെ പറയാണ്. രവിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ പേര് പറയു എന്ന് കൂടി പറയാണ്. അപ്പോ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന മുഖം കൈതപ്രത്തിന്റെ മുഖമാണ്. കൈതപ്രം അങ്ങനെയാണ് ഇന്നലെ എന്ന സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആ സമയത്ത് കാലിക്കറ്റാണ് ഉള്ളത്. അങ്ങനെ ഗാനരചയിതാവ് പി കെ ഗോപി വഴി കൈതപ്രത്തിനെ ഉടനെ ബന്ധപ്പെടുകയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. നാളെ തന്നെ എനിക്ക് കൈതപ്രത്തെ കാണണം എന്നാണ് ഇന്നലെയുടെ സംവിധായകൻ പത്മരാജൻ അപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ കൈതപ്രം വരുന്നു, ഗാനരചയിതാവ് എത്തി, സംഗീതജ്ഞൻ ഉണ്ട്, സംവിധായകനുമുണ്ട്. ഇവര് മൂന്ന് പേരും ഒരുമിച്ചിരുന്നുള്ള ചർച്ചകൾ. ആ ചർച്ചകൾക്കൊക്കെ ശേഷം ട്യൂണൊക്കെ സെറ്റായതിനു ശേഷം തിരിച്ച് മദ്രാസിലേക്ക് പോയി. അവിടെ വെച്ചാണ് പാട്ടുകൾക്ക് കൈതപ്രം വരികൾ എഴുതുന്നത്. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞതിനു ശേഷം, ആ കഥയെ മനസ്സിലിട്ട് താലോലിച്ചതിനു ശേഷം, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി പത്മരാജനും കൂടി ഇഷ്ടപ്പെട്ട ആ ഈണങ്ങൾ കൂടി കൈതപ്രം കേട്ടതിനു ശേഷം, ഇവിടെ നിന്ന് മദ്രാസിലേക്കുള്ള ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വാക്കുകൾ വന്ന് നിറയാണ്. അങ്ങനെ കൈതപ്രം ആദ്യത്തെ പാട്ട് എഴുതി കൊടുക്കുന്നു. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. ഈ ഒരു ഗാനത്തിന് ട്രാക്ക് പാടിയിരിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തന്നെയാണ്. ആ ഗാനമാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ തേനി.

ഒരു ഗാനം നമുക്കൊക്കെ ഇഷ്ടമുള്ള പല ആവർത്തി ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ തന്നെ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് തീർച്ചയായിട്ടും. ഇന്നലെയിലെ ഈ ഒരു മെലഡി ഗാനത്തിനൊപ്പം തന്നെ രണ്ടാമതൊരു പാട്ട് ഡുവറ്റ് സോങ് ദാസേട്ടനൊപ്പം പാടിയിട്ടുള്ളത് ചിത്ര ചേച്ചി തന്നെയാണ്. തുവാനത്തുമ്പികളിലെ പോലെയുള്ള ഓർക്കസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും അതേപോലെ പത്മരാജനും സ്വീകരിച്ചത്. ഒരു ഹോട്ടലിലിരുന്ന് ചിത്രത്തിന്റെ ഡിസ്കഷനൊക്കെ നടത്തിയതിനു ശേഷം ഓർക്കസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം ഈണങ്ങളൊക്കെ സെറ്റാക്കി ഈണം കൈതപ്രത്തിന് കേൾപ്പിച്ചു കൊടുത്തു. കൈതപ്രം വരികൾ എഴുതുന്നു, അതിനുശേഷം ട്രാക്ക് പാടുന്നു. കണ്ണിൽ നിന്മയിൽ എന്ന ആ ഒരു പാട്ടിന് ട്രാക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പാടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു ഡുവറ്റ് സോങ് ഈ ഒരു സിനിമയിലുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മളിനി കേൾക്കുവാൻ പോകുന്നത്, ദാസേട്ടന്റെയും ചിത്ര ചേച്ചിയുടെയും ശബ്ദത്തിൽ.

മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ അംഗീകരിക്കാതെ പോയൊരു മഹാപ്രതിഭയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ എന്നും ഓർക്കുന്ന ഒരു ബ്രില്യന്റ് മ്യൂസിക് കമ്പോസർ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ആൽബത്തെ കുറിച്ച് പറയാതെ പോവാനായിട്ട് സാധിക്കില്ല. ദാസേട്ടന് മൊത്ത തരംഗിണി സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ഡിവോഷണൽ സോങ്സ് ആണ് മലയാളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ത്രിമധുരം എന്ന ആ ഒരു ഒറ്റ ആൽബം മതി ഡിവോഷണൽ ഗാനങ്ങൾ ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മിടുക്ക് എടുത്തു കാണിക്കാനായിട്ട്. കെ എൽ കൃഷ്ണദാസ് വരികൾ എഴുതി 1993 പുറത്തിറങ്ങിയ ഒരു ആൽബം. ത്രിമധുരം എന്നാണ് ആൽബത്തിന്റെ പേര്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന ബ്രില്യന്റ് മ്യൂസിക് കമ്പോസറിന്റെ ഈണങ്ങൾക്ക് ദാസേട്ടൻ സ്വരമായപ്പോൾ നമുക്ക് കിട്ടിയ മികച്ച ഒരു ഗാനം.

മലയാള സിനിമയിൽ വീണ്ടും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ മ്യൂസിക്കൽ ഹിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്നുള്ളത് താണ്ഡവം എന്ന സിനിമയാണ്. ഈ സിനിമ തമിഴിൽ ഇരുമുഖം എന്ന പേരിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ 5 പാട്ടുകളാണുള്ളത്. ഈ 5 പാട്ടുകളിൽ 4 എണ്ണം MG ശ്രീകുമാർ കമ്പോസ് ചെയ്തപ്പോൾ അതിലൊരു ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സംഗീതജ്ഞൻ രാജാമണിയും. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണത്തിന് MG ശ്രീകുമാറിന്റെ സ്വരം. താണ്ഡവം എന്ന സിനിമയിലെ ഹിമഗിരി നിരകൾ എന്ന പാട്ട്.

ഓടിയെത്തുന്ന സ്നേഹമുള്ള ഒരു സിനിമ. ജയരാജിന്റെ 1998 ഇറങ്ങിയ, ജയറാം, ജോമോൾ, കസ്തൂരി, ബിജു മേനോൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച സ്നേഹം എന്ന ചിത്രം. ജോമോളുടെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു സ്നേഹം എന്ന സിനിമ. ആരഭി രാഗത്തിന്റെ മാജിക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പാട്ടിലൊതുക്കി നമുക്ക് തന്നിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതിയ മനോഹരമായൊരു ഗാനം രാധിക തിലകിന്റെ ശബ്ദത്തിൽ കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളെ.

108-ലിറങ്ങിയ സ്നേഹത്തെക്കുറിച്ചാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട്. അതില് പ്രത്യേകിച്ച് പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്ന ഗാനം, അതൊരു അത്ഭുതമായിട്ടുള്ള പാട്ടാണ്. കേൾക്കുന്നവർക്ക് മാത്രമല്ല, ആദ്യം ഈ ഒരു ഗാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹവും അത്ഭുതപ്പെട്ടു പോയ ഒരു പാട്ട്. യൂസുഫ് അലി കീച്ചേരി വരികൾ എഴുതിയ ശേഷം അദ്ദേഹം ട്യൂൺ ചെയ്ത പാട്ടാണ്. തൃശൂരിൽ വെച്ചാണ് ഈ ഒരു ഗാനത്തിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ സൃഷ്ടിക്കണം എന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഈ ഒരു ഗാനം ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിൽ എപ്പോഴും ചിട്ടപ്പെടുത്താറുള്ള ഈണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഈണങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, സ്നേഹം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിൽ ചിട്ടപ്പെടുത്തി ആ ഈണങ്ങൾ പിന്നീട് ഓർക്കസ്ട്രേഷനിലൊക്കെ കൂടെ പോയ ശേഷം ആ ട്യൂണുകളുമായി അദ്ദേഹം ജയരാജ് എന്ന സംവിധായകന്റെ അടുത്തേക്ക് എത്തുകയാണ്. സിനിമയില് പൊതുവെ അപൂർവമായി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഗമുണ്ട്, ദ്വിജാവന്തി എന്നാണ് ആ രാഗത്തിന്റെ പേര്. ആ രാഗത്തിലുള്ള ഒരു ഈണവും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈണം കൂടിയാണത്. പ്രേമത്തെ കുറിച്ചുള്ള ഒരു ഗാനം ഈ സിനിമയിൽ ഉണ്ട് എന്നൊരു സൂചന ജയരാജ് നൽകിയിരുന്നത് കൊണ്ട് തന്നെ ആ ഗാനത്തിന് ദ്വിജാവന്തി എന്ന രാഗത്തിലുള്ള ആ ഈണം കൊടുത്താലോ എന്നൊക്കെ ഇദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടാണ് സംവിധായകന്റെ അടുത്ത് ഈ ഈണങ്ങളുമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു രാഗത്തിൽ അധികം ഗാനങ്ങളൊന്നും മലയാള സിനിമയിൽ വന്നിട്ടുമില്ല. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എം പി ശ്രീനിവാസൻ ചെയ്ത ഒരു കൊച്ചു സ്വപ്നം എന്ന പാട്ട്, പിന്നെ നമ്മുടെ പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരത് കമ്പോസ് ചെയ്ത താളമയഞ്ഞു ഗാനമപൂർണം എന്ന പാട്ടൊക്കെ ഈ ഒരു രാഗത്തിൽ വന്നിട്ടുള്ള പാട്ടാണ്. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന പാട്ടുകൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു രാഗമാണ് ദ്വിജാവന്തി എന്ന രാഗം. അപ്പോ ആ ട്യൂൺ സംവിധായകൻ ജയരാജിനെ കേൾപ്പിച്ചു കൊടുത്തപ്പോ ജയരാജിനും തൃപ്തി പോരാ, പാട്ട് എഴുതുന്ന യൂസുഫ് അലി കേച്ചേരിക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല. അല്പം കൂടെ ലളിതമായിട്ടുള്ള ഈണമായിരിക്കും പ്രേമത്തെ കുറിച്ചുള്ള ആ ഒരു പാട്ടിന് നല്ലതെന്ന്, ആ ഒരു ഈണം മതിയെന്ന് ജയരാജ് ആവശ്യപ്പെടുകയാണ്. എനിക്ക് കൂടി പാടാൻ കഴിയുന്നതാവണം ആ ഒരു പാട്ടെന്ന് കൂടി പറയുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ അദ്ദേഹം പറയാണ്, മോഹനരാഗത്തിൽ ഒരു ഈണം ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് നല്ലോണം നീരസം തോന്നി, നിരാശ തോന്നിയെങ്കിലും അദ്ദേഹം ആ ഈണങ്ങളെല്ലാം മാറ്റിവെച്ച് മോഹനരാഗത്തിൽ ഒരു ഈണം നെയ്തെടുക്കുകയാണ്. സ്നേഹം എന്ന സിനിമയിലെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്ന പാട്ടിന് കൊടുക്കാനായിട്ട്. നൂറുകണക്കിന് പാട്ടുകൾ വന്നിട്ടുള്ള ഒരു രാഗമാണ് മോഹനരാഗം. മലയാള സിനിമയിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയെത്രയോ പാട്ടുകൾ മോഹനരാഗത്തിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈണം കൂടിയാണ് മോഹനത്തിലുള്ള ഈണങ്ങൾ. ഇനി അതിന് പ്രത്യേകിച്ചൊരു പുതുമയൊന്നും തനിക്ക് കൊണ്ടുവരാനില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ചെറിയൊരു നീരസത്തോടുകൂടി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ട്, ആ പാട്ട് ആ വർഷത്തെ 1998 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായി മാറി. അതാണ് കഥയുടെ ക്ലൈമാക്സ്. സ്നേഹം എന്ന സിനിമയിലെ ആ ഒരു പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി.

ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ വരുന്നത് വേറൊരു പാട്ടാണ്. കാരണം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആദ്യം ചിട്ടപ്പെടുത്തിയ ദ്വിജാവന്തി എന്ന രാഗത്തില് വലിയ പ്രതീക്ഷകളോടെ അദ്ദേഹം ചെയ്ത ആ ഒരു ട്യൂൺ, അത് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാനായിട്ട് പറ്റുമോ? അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. കേൾക്കുന്ന നമുക്കും ഒരു പക്ഷേ ഒരു സങ്കടം തോന്നും ആ ഒരു രാഗത്തോട്. ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു പാട്ടായി അത് മാറുമോ എന്നുള്ളൊരു സങ്കടം. പക്ഷേ ഈ പടത്തിന്റെ പശ്ചാത്തല സംഗീതത്തില് ഈ ഒരു രാഗമാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചെയ്തിട്ടുള്ളത്. ഏതോ ഒരു സ്നേഹം എന്ന സിനിമയിലെ ഏതോ ഒരു വിഷ്വലിനൊപ്പം വ്യത്യസ്തമായ ആ ഒരു ദ്വിജാവന്തി രാഗം ഒഴുകി വന്നപ്പോൾ സംവിധായകൻ ജയരാജ് പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അസാധ്യമായിരിക്കുന്നു ഈ ഒരു ട്യൂൺ, നമുക്കിതൊരു പാട്ടാക്കിയാലോ എന്ന്. അപ്പോ ശരിക്കും ചിരിയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് വന്നത്. ആദ്യം അദ്ദേഹം തന്നെ കേട്ട് തള്ളിക്കളഞ്ഞ ഒരു ഈണമാണ് അതെന്ന് അദ്ദേഹം അറിയുന്നില്ല. എങ്കിലും ഇന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം എന്ന സിനിമയിലെ പാട്ട് കമ്പോസിഷനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സിനിമാ ഗാനങ്ങൾ ശരിക്കും ലളിതമാകുന്നത് തന്നെയാണ് നല്ലത്. സാധാരണക്കാരന് മൂളി നടക്കാൻ പറ്റുന്ന ഒരു ഈണമല്ല ദ്വിജാവന്തി എന്ന രാഗം. അതുകൊണ്ട് അതന്ന് ഉപേക്ഷിച്ചത് നല്ലതായി എന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നി. ആ സിനിമയിലെ മറ്റൊരു പാട്ട്, അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണത്തിലുള്ള ഒരു മാജിക്കലായിട്ടുള്ള ഗാനം.

സംഗീതം ചെയ്ത പടങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ശാസ്ത്രീയ രാഗങ്ങളുടെ ചിട്ടവട്ടങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ലളിതമായ ഗാനങ്ങൾ നമുക്ക് തന്ന പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അദ്ദേഹം സമ്മാനിച്ച ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ ഒരു മണിക്കൂറിലൂടെ നമ്മൾ കേട്ട് വന്നു. സ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനിയും ആ സിനിമയിലെ ഒരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഗാനം യൂസഫ് അലി കീച്ചേരിയാണ് എഴുതിയിട്ടുള്ളത്. നീലാംബരി എന്ന രാഗത്തിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി ദാസേട്ടൻ പാടിയ സ്നേഹത്തിലെ മറ്റൊരു മികച്ച ഗാനം. നിറയെ സ്നേഹമുള്ള ഒരു പാട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: അഹല്യ FM 90.4. It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട് കേട്ട്

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ നമ്മുടെ വീടിന്റെ തൊടിയിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. തൊടിയിൽ എന്താണുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അവിടെ ഒരു മൾട്ടി വിറ്റാമിൻ ഗുളികകളുടെ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി ഒന്ന് സന്ദർശിക്കാനും ആ ഫാക്ടറിയിൽ നിന്ന് മൾട്ടി വിറ്റാമിൻ ഗുളികകൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ആരാണ് ആ മൾട്ടി വിറ്റാമിൻ ഗുളിക എന്നറിയണ്ടേ? നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെയൊക്കെ മുരിങ്ങ മരം. വിദേശങ്ങളിൽ മുരിങ്ക എന്ന പേരിലെ ഇത് വലിയ വിപണന സാധ്യതയുള്ള ഒന്നാണ്. മുരിങ്ങയിലെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട്? മുരിങ്ങയില മാത്രമല്ല, കുറച്ച് പച്ചക്കറികൾ, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ചില പച്ചക്കറികളെ കുറിച്ചും അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ലോക ആരോഗ്യ സംഘടന പോലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോഷകാഹാര കുറവ് പരിഹരിക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത് ഏത് ഇലയാണെന്നറിയോ? അത് മുരിങ്ങയിലയാണ്. ഇതിൽ പാലിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലുകളുടെ ബലക്കുറവ് കാരണം കഷ്ടപ്പെടുന്നവർക്കും പല്ലിന് തേയ്മാനമുള്ളവർക്കും മുരിങ്ങയില ഒരു അത്ഭുത മരുന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ ക്യാരറ്റിലുള്ളതിനേക്കാൾ 10 ഇരട്ടിയാണ് മുരിങ്ങയില ഉള്ളത്. കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ ഇതിലും നല്ലൊരു നാടൻ വിദ്യ വേറെ ഇല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇന്ന് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് വിളർച്ച അഥവാ അനീമിയ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയുന്നതാണ് കാരണം. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നവർ മുരിങ്ങയില തോരനായോ സൂപ്പായോ ആഴ്ചയിൽ 3 തവണയെങ്കിലും കഴിക്കണം. ഇതിൽ ഇരുമ്പ് സത്ത് ഗുളിക കഴിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടും. മുലയൂട്ടുന്ന അമ്മമാർക്ക് മുരിങ്ങയില നൽകുന്നത് പാലിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കുഞ്ഞിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനും സഹായിക്കുന്നുണ്ട്. ഈ മുരിങ്ങയില ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും അമിതമായിട്ട് വേവിക്കരുത്. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ ഇതിലെ പോഷകങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും. തേങ്ങ ചേർത്ത് വേഗമൊന്ന് വാട്ടിയെടുക്കുന്നതാണ് ഉത്തമം. മുരിങ്ങയിലെ പൂവും മുരിങ്ങക്കായും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. അപ്പോ ഇനി മുരിങ്ങയില പറിക്കാനായിട്ട് മടി കാണിക്കരുത്. നിങ്ങളുടെ വീട്ടില് മുരിങ്ങ മരം ഉണ്ടെങ്കിൽ വീക്ക്ലി 1 or 2 times 2 ദിവസമെങ്കിലും മുരിങ്ങയില കറി ഉണ്ടാക്കണം, വീട്ടിലെല്ലാവർക്കും കൊടുക്കണം. അത്രയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഇലക്കറിയാണ് മുരിങ്ങ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. മുരിങ്ങയെ കുറിച്ച് പറഞ്ഞു. ഇനി വെണ്ടയ്ക്കയെ കുറിച്ച് അറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: രണ്ടാമതായിട്ട് നമ്മുടെ തൊടിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന, നമുക്ക് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ കണക്ക് നന്നായിട്ട് വരുമെന്ന് പറയുന്നത് വെറൊരു നാടൻ തമാശയൊന്നുമല്ല കേട്ടോ. ഇതിലെ ഫോളേറ്റ് തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. വെണ്ടയ്ക്കയുടെ പ്രധാന ഗുണം അതിലെ ഫൈബറാണ്. വെണ്ടയ്ക്ക അരിയുന്ന സമയത്ത് കാണുന്ന ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് കുടലിലെ ചലനങ്ങൾ സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മലബന്ധമുള്ളവർക്ക് വെണ്ടയ്ക്ക ഒരു ദിവ്യ ഔഷധമാണ്. ഇത് കുടലിലെ മാലിന്യങ്ങളെ പിടിച്ചെടുത്ത് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെണ്ടയ്ക്ക സഹായിക്കുന്നുണ്ട്. വെണ്ടയ്ക്കയിലെ വൈറ്റമിൻ കെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് വെണ്ടയ്ക്കയുടെ ഉപയോഗം വലിയ ആശ്വാസം നൽകും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാനായിട്ട് വെണ്ടയ്ക്കയിലെ നാരുകൾക്ക് കഴിവുണ്ട്. ചിലർ വെണ്ടയ്ക്ക തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആ വെള്ളം കുടിക്കാറുണ്ട്. ഇത് ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെണ്ടയ്ക്ക പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വഴുവഴുപ്പ് മാറാനായിട്ട് നമ്മൾ അമിതമായിട്ട് എണ്ണയിൽ വറുത്ത് കോരരുത്. ഇതിലെ ഗുണങ്ങൾ നശിപ്പിക്കുകയും അനാവശ്യ കൊഴുപ്പ് ശരീരത്തിൽ എത്തിക്കുകയും ചെയ്യും. ലഘുവായിട്ട് മെഴുക്ക് പുരട്ടിയോ കറി വെച്ചോ ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ വെണ്ടയ്ക്ക് കഴിക്കാനായിട്ട് മടി കാണിക്കാറുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും കുട്ടികൾക്ക് വെണ്ടയ്ക്കൊന്നും അധികം ഇഷ്ടമല്ല. പക്ഷെ അവരെ കൊണ്ട് ഇത് കഴിപ്പിക്കുക. കാര്യം അത്രയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് വെണ്ടയ്ക്ക. ഇനി നമുക്കറിയാനുള്ളത് പപ്പായയെ കുറിച്ചാണ്. നമ്മുടെ വീടിന്റെ തൊടിയിൽ എന്തായാലും ഒരു പപ്പായ മരം കാണും അല്ലേ? എല്ലാ മലയാളികളുടെ വീട്ടിലും ഒരു പപ്പായ മരം ഉണ്ടാകും, അതങ്ങനെയാണ്. പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം മനോഹരമായ ഒരു പാട്ട്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പപ്പായ വയറിനുള്ളിലെ ശുദ്ധീകരണത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പഴം, വെജിറ്റബിൾ എന്നൊക്കെ പറയാം അല്ലെ പപ്പായ. ശരിക്കും ഇതിനെ ഏഞ്ചൽ ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് ക്രിസ്റ്റഫർ കൊളംബസ് വിളിച്ചത്. പപ്പായ ഒരേ സമയം ഒരു പച്ചക്കറിയായിട്ടും പഴമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പപ്പായയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? പപ്പൈൻ എന്ന എൻസൈം ആണ്. നമ്മൾ കഴിക്കുന്ന മാംസാഹാരമോ കടുപ്പമുള്ള ആഹാരമോ ദഹിക്കാനായിട്ട് പ്രയാസപ്പെടുമ്പോൾ പപ്പായ അതിനെ എളുപ്പത്തിൽ വിഘടിപ്പിക്കും. അതുകൊണ്ടാണ് മീൻകറിയിലും ഇറച്ചിക്കറിയിലും ഒക്കെ പണ്ട് പച്ച പപ്പായ ചേർത്തിരുന്നത്. ലിവറിന്റെ ആരോഗ്യത്തിന് പപ്പായ അതീവ ഉത്തമമാണ്. ഫാറ്റി ലിവർ ഉള്ളവർ പച്ച പപ്പായ കറി വെച്ച് കഴിക്കുന്നത് ലിവറിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ സി പപ്പായയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിന്റെ സംരക്ഷണത്തിന് പപ്പായെ വെല്ലാൻ വേറെ ആരുമില്ല. മുഖത്തെ പാടുകൾ മാറാനും ചർമ്മത്തിന് തിളക്കം നൽകാനും പപ്പായ കഴിക്കുന്നതും മുഖത്ത് തേയ്ക്കുന്നതും നല്ലതാണ്. പപ്പായയുടെ വിത്തുകൾ പോലും ഔഷധ ഗുണമുള്ളതാണ്. കുടലിലെ വിരശല്യം മാറാനായിട്ട് പപ്പായ വിത്ത് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. പപ്പായയുടെ ഇലയുടെ നീര് പ്ലേറ്റ്ലൈറ്റ് കൗണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്നാൽ പപ്പായ ഉപയോഗിക്കുമ്പോൾ ഗർഭിണികൾ അല്പം ശ്രദ്ധിക്കണം. ഇതിലെ ചില ഘടകങ്ങൾ ഗർഭാശയ സങ്കോചത്തിന് കാരണമായേക്കാം എന്നതുകൊണ്ട് പപ്പായ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം പപ്പായ ഒരു അത്ഭുത ഫലം തന്നെയാണ്. പപ്പായ കറി വയ്ക്കുന്ന സമയത്ത് തേങ്ങയെല്ലാം ചേർത്ത് കറി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ തൊടിയിൽ നിന്ന് പപ്പായയും നമ്മൾ ഇടയ്ക്ക് പറിച്ചെടുക്കണം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ കറിയായിട്ടും പഴമായിട്ടൊക്കെ ഉപയോഗിക്കണം. ഇനി നമുക്ക് മത്തങ്ങ പറിക്കാം. മത്തങ്ങ എന്തായാലും കാണും അല്ലേ. ഈ മത്തങ്ങയൊന്നും നമുക്ക് പ്രത്യേകിച്ച് കൃഷി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടുപറമ്പിലോ തൊടിയിലോ ഒക്കെ ഈ മത്തങ്ങ താനെ വളർന്നു വന്നിട്ടുണ്ടാവും. ഈ മത്തങ്ങ എത്രത്തോളം ആരോഗ്യപ്രദമാണ് എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. രോഗപ്രതിരോധത്തിന്റെ സ്വർണ ഖനിയാണ് മത്തങ്ങ. അപ്പോ തൊടിയിൽ നിന്ന് അടുത്തതായിട്ട് പറിക്കുന്ന പച്ചക്കറി മത്തങ്ങയാണ്. ഈ മത്തങ്ങ വെറൊരു സാമ്പാർ കഷ്ണം മാത്രമല്ല, ഇതിലെ ബീറ്റാ കരോട്ടിൻ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആയിട്ട് മാറും. ഇത് കണ്ണിന്റെ കാഴ്ച ശക്തിക്കും ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മത്തങ്ങയിൽ കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മത്തങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പലരും മത്തങ്ങയുടെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് കുരു കളയാറാണ് പതിവ്. സത്യത്തില് മത്തങ്ങയുടെ കുരുവിലാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇതിൽ സിങ്ക്, മഗ്നീഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവ സമൃദ്ധമാണ്. ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനായിട്ട് പുരുഷന്മാർക്ക് മത്തങ്ങ കുരു വളരെ ഗുണകരമാണ്. ഇത് ഉണക്കി വറുത്ത് കഴിക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്കായിട്ട് ഉപയോഗിക്കാം. മത്തങ്ങയുടെ തൊലി പോലും കളയേണ്ട കാര്യമില്ല. ഇളം മത്തങ്ങയാണെങ്കിൽ തൊലിയോടുകൂടി തന്നെ പാചകം ചെയ്യാം. മത്തങ്ങയിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. മത്തങ്ങ എരിശേരി ഇല്ലാത്ത ഒരു സദ്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല അല്ലേ. അത്രത്തോളം നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പച്ചക്കറിയാണ് മത്തങ്ങ. അത് മാത്രമല്ല, നമ്മൾ വിഷു കണി വയ്ക്കാനൊക്കെ മത്തങ്ങയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നാല് പച്ചക്കറികളും മുരിങ്ങയില, വെണ്ടയ്ക്ക, പപ്പായ, മത്തങ്ങ നമ്മുടെ ഭക്ഷണക്രമത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പോഷകങ്ങളും നമുക്ക് ലഭിക്കും. അമിതമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങുന്ന വിദേശ പച്ചക്കറികളേക്കാൾ എന്തുകൊണ്ട് നല്ലത് നമ്മുടെ കൺമുമ്പിലുള്ള ഈ വിഭവങ്ങളാണ്. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുക. ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.

0: 360 degree.
1: ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree-യിലേക്ക്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ലോകത്താണല്ലേ. രാവിലെ എഴുന്നേറ്റ് ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് മുതലുണ്ടല്ലോ, രാത്രി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വരെ എന്താ പ്ലാസ്റ്റിക്കിന്റെ മയാണ്. ഈ ഒരു പ്ലാസ്റ്റിക് കുന്നുകൂടുന്നത് നമ്മുടെ ഭൂമിക്ക് എത്രത്തോളം ദോഷകരമാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എപ്പോഴെങ്കിലും. ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ 360 degree-യിലെ ആ ഒരു വിഷയം കേട്ടോ. സീറോ വേസ്റ്റേജ് അഥവാ മാലിന്യമില്ലാത്ത ജീവിതം എന്നത് കേൾക്കുമ്പോൾ അസാധ്യമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ പൂർണ്ണമായിട്ട് മാലിന്യം ഒഴിവാക്കുക എന്നതിലുപരിയായിട്ട് അത് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ഈ കടയിൽ പോകുന്ന സമയത്ത് ഒരു തുണിസഞ്ചി കയ്യിൽ കരുതുന്നത് പോലുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടല്ലോ, ആ ചെറിയ മാറ്റങ്ങളിൽ നിന്നാണ് ഈ വലിയ ഒരു വിപ്ലവം തുടങ്ങുന്നത്. അനാവശ്യമായ പാക്കിങ്ങുകൾ ഒഴിവാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശീലിക്കണം. നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടല്ലോ, വരും തലമുറയ്ക്ക് ശുദ്ധമായ വായുവും വെള്ളമൊക്കെ നൽകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അടുക്കള മുതൽ വീടിന്റെ ഓരോ കോണും എങ്ങനെ പ്രകൃതി സൗഹൃദമാക്കാം എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു 360 degree. 360 degree-യുമായി ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവയ്ക്കാൻ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. കൂടുതലായി കേൾക്കാം 360 degree-യിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹ്ലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാകുന്നത് എവിടെയാണ്? ഒരു സംശയമില്ലാതെ പറയും, അടുക്കളയിലാണ്. അല്ലെ, പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സ്റ്റീൽ, ഗ്ലാസ് അല്ലെങ്കിൽ മൺപാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂടുള്ള ആഹാരം സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊരു സത്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില്ലുകുപ്പികൾ കഴുകി വൃത്തിയാക്കിയാൽ പലവ്യഞ്ജനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും മികച്ചൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെയാണ് അടുക്കളയിൽ ജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ വീട്ടുമുറ്റത്ത് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ അടുക്കള തോട്ടത്തിന് മികച്ച ഒരു വളമായിട്ട് മാറുകയും ചെയ്യും. ഡിസ്പോസിബിൾ പ്ലേറ്റുകൾക്കും ഗ്ലാസുകൾക്കും പകരം എന്ത് ചെയ്യാം, സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ വാഴയിലയോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതും നല്ലതാണ്. കൂടാതെ തന്നെ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകൾക്ക് പകരം ഈ ചകിരി ഉപയോഗിക്കുന്നത് പഴയ കാലത്തെ നല്ലൊരു ശീലമായിരുന്നു. അപ്പൊ ചകിരി പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്നതാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അടുക്കളയിലെ മാലിന്യം പകുതിയിലധികം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് പ്രകൃതിദത്ത ക്ലീനിങ് ഏജന്റുകൾ ഏതൊക്കെയാ നോക്കിയാലോ. കേൾക്കാൻ മനോഹരമായ ഒരു പാട്ടിന് ശേഷം 360 ഡിഗ്രി.

360 degree. Once again, welcome back to 360 degree. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രകൃതിദത്ത ക്ലീനിങ് ഏജന്റുകളെ പറ്റിയാണ്. അതായത് ഈ ഒരു വീട് വൃത്തിയാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഷനുകളിലും ലിക്വിഡുകളിലും വലിയ അളവിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടല്ലേ. ഇവ ശ്വസിക്കുന്നതും ചർമ്മത്തിൽ തട്ടുന്നതും ദോഷകരമാണ്. ഇതിന് പകരമായി നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി, ബേക്കിംഗ് സോഡ, നാരങ്ങ എന്നിവ നമുക്ക് ഉപയോഗിക്കാം. ഇവയ്ക്ക് ഏത് കടുപ്പമേറിയ കറിയും നീക്കാനായിട്ടും കഴിയും. അതുപോലെ തന്നെയാണ് തറ തുടയ്ക്കാൻ വേണ്ടി വെള്ളത്തിൽ അല്പം കല്ലുപ്പും വിനാഗിരിയും ചേർത്താൽ മതി, തറ നല്ലവണ്ണം തിളങ്ങിക്കിട്ടും. പാത്രങ്ങളിൽ എണ്ണമയം കളയാൻ വേണ്ടിയിട്ട് കടലമാവോ ചാരമോ ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ഗുണകരമായിട്ടുള്ള രീതിയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിനുള്ളിലെ ഗന്ധം മാറാൻ വേണ്ടി കെമിക്കൽ സ്പ്രേകൾക്ക് പകരം എന്ത് ചെയ്യാം, ഒരു പകുതി മുറിച്ച നാരങ്ങ സൂക്ഷിക്കുന്നത് വഴി അതും സാധിക്കും. ഇനി വായുവാണ്, വായു ശുദ്ധീകരിക്കാൻ വേണ്ടി റൂം ഫ്രഷ്നറുകൾക്ക് പകരമായിട്ട് എന്ത് ചെയ്യാം, കർപ്പൂരം, കുന്തിരിക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുകയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് വീടിനുള്ളിലെ അന്തരീക്ഷം ശുദ്ധമാക്കുകയും പ്രകൃതിദത്തമായ സുഗന്ധം നൽകുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി നമുക്ക് വസ്ത്രധാരണത്തിലെ പ്രകൃതി സൗഹൃദത്തെ പറ്റിയാണ് കേൾക്കേണ്ടത്. കേൾക്കാം 360 degree. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഖിൽ 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. My കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വസ്ത്രധാരണത്തിൽ ഈ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ചാണ്. അതായത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും പ്രകൃതിയെ സ്വാധീനിക്കുന്നില്ല. ഈ സിന്തറ്റിക് വസ്ത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ വലിയ തോതിൽ മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. ഇതിനു പകരം എന്ത് ചെയ്യാം, പരുത്തി, ചണം, ഖാദി വസ്ത്രങ്ങൾ എന്നിവ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാം. ഇവ ചർമ്മത്തിന് കൂടുതൽ സുഖകരവും പ്രകൃതിക്ക് ദോഷകരവുമല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ഫാഷൻ എന്ന പ്രവണത ഒഴിവാക്കുക എന്നത്. അതായത് കുറഞ്ഞ കാലം മാത്രം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന രീതി മാറ്റണം എന്നതാണ് കേട്ടോ. നല്ല ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ വാങ്ങി ദീർഘകാലം ഉപയോഗിക്കുക. പഴയ വസ്ത്രങ്ങൾ വലിച്ചെറിയാതെ അവ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരമായ ബാഗുകളോ അല്ലെങ്കിൽ തുടയ്ക്കാവുന്ന തുണിയൊക്കെ ആക്കി മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. വസ്ത്രങ്ങൾ കഴുകുന്ന സമയത്ത് അമിതമായ ഡിറ്റർജന്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് ജലസ്രോതസ്സുകളെ മലിനമാക്കാനായിട്ടും കാരണമാവും. പകരം പ്രകൃതിദത്തമായ സോപ്പ്, ഈ സോപ്പ് നട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരട്ടി മധുരം പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമ്മൾക്ക് മരങ്ങളെ സംരക്ഷിക്കേണ്ട രീതിയെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. കേൾക്കാം ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ലിസണിംഗ് ഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: പറയാൻ പോകുന്നത് പേപ്പറിൽ ആവിച്ചുകൊണ്ട് മരങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലും നമ്മൾ വലിയ അളവിൽ പേപ്പർ പാഴാക്കുന്നുണ്ടല്ലേ. ഓരോ പേപ്പറിനും പിന്നിൽ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു മരം ഉണ്ടെന്നൊരു കാര്യം നമ്മൾ മറന്നുപോകരുത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ബില്ലുകൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിക്കുക. നോട്ട് ബുക്കുകളിലെ ബാക്കി പേപ്പറുകൾ തുന്നി ചേർത്തുകൊണ്ട് റഫ് ബുക്കുകളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ ടിഷ്യൂ പേപ്പറുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. പകരം കഴുകി ഉപയോഗിക്കാവുന്ന കോട്ടൺ ടവലുകളോ അല്ലെങ്കിൽ തൂവാലകളോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പാഴ്സലുകൾ വാങ്ങുന്ന സമയത്ത് ലഭിക്കുന്ന പേപ്പർ കവറുകൾ കളയാതെ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെച്ചാൽ തന്നെ സാധനങ്ങൾ ഒരുപാട് പൊതിഞ്ഞ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഓഫീസുകളിലും സ്കൂളുകളിലും പേപ്പറിന്റെ രണ്ട് വശവും ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ മാറ്റം വഴി വർഷം തോറും ലക്ഷക്കണക്കിന് മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. എനിക്ക് കേൾക്കാനുള്ളത് ഊർജ സംരക്ഷണം ഒരു ജീവിത ശൈലിയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഒരു പാട്ടിന് ശേഷം തുടർന്ന് കേൾക്കാം 360 ഡിഗ്രി.

0: 360 degree.
1: ഊർജ്ജ സംരക്ഷണം ഒരു ജീവിത ശൈലിയാക്കി മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വൈദ്യുതി ലാഭിക്കുന്നതിന് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പകൽ സമയത്ത് ജനലുകൾ തുറന്നിടുക, ഇത് വെളിച്ചവും കാറ്റും വീടിനുള്ളിൽ നിറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ അനാവശ്യമായിട്ടുള്ള ലൈറ്റും ഫാനൊന്നും യൂസ് ചെയ്യാതിരിക്കുക. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഒരു ലൈറ്റിന്റെ ഫാനിന്റെ ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിട്ട് കേട്ടോ. സാധിക്കുമെങ്കിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൗരോർജ്ജം പ്രയോജനപ്പെടുത്താന്നുള്ളതാണ്. LED ബൾബുകൾ ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ കൂടി സഹായിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കാത്തപ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ പ്ലഗ് ഊരി വെക്കുന്നതും പവർ ലാഭിക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഊർജ്ജം മിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പ്രകൃതിയോടുള്ള നമ്മുടെ വലിയൊരു കടമ അവിടെ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കറണ്ട് ബില്ലിലും വലിയ മാറ്റം ഉണ്ടാക്കും. രണ്ട് കാര്യം നടക്കുന്നുള്ളതാണ് കേട്ടോ.

0: 360 degree.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീട്ടുപടിക്കൽ ഒരു പച്ചക്കറിത്തോട്ടത്തിന്റെ ആവശ്യമില്ലേ ഉണ്ട്. അതായത് ഈ സ്വന്തമായിട്ട് കുറച്ച് പച്ചക്കറികൾ വളർത്തുന്നത് ആരോഗ്യത്തിനും പ്രകൃതിക്കും ഒരുപോലെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്ഥലമില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് ഈ ഒരു ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലോ കൃഷി ചെയ്യാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന വിഷാംശമുള്ള പച്ചക്കറികൾക്ക് പകരം വിഷരഹിതമായ ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുള്ളതാണല്ലേ. കൂടാതെ തന്നെ അടുക്കളയിലെ കഴുകിയ വെള്ളം ചെടികൾക്ക് നനയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പച്ചക്കറി അവശിഷ്ടങ്ങൾ ചെടികൾക്ക് വളരെ വളമായിട്ട് മാറാറുമുണ്ട്. അപ്പോ ഇത് മാലിന്യ സംസ്കരണത്തിന് മികച്ചൊരു വഴിയായിട്ട് വരും. അതുപോലെ തന്നെയാണ് കീടങ്ങളെ അകറ്റാൻ വേണ്ടി രാസവളങ്ങൾക്ക് പകരം വേപ്പെണ്ണ മിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. അപ്പൊ വീട്ടുമുറ്റത്ത് പച്ചപ്പ് വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ മനസ്സിന് വലിയൊരു സന്തോഷവും ആ കാര്യങ്ങളൊക്കെ നൽകാറുണ്ടല്ലേ. ഒരു ചെറിയ തക്കാളി ചെടിയിൽ നിന്ന് ആദ്യം ഫലം ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട്, അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇവിടെ ഇങ്ങനെ പൂർണ്ണമാണ്. ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മാത്രമാണോ? അല്ല, വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ട ഒരു കാര്യമാണല്ലേ. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലുണ്ടല്ലോ വലിയൊരു മാറ്റത്തിന് തുടക്കമായിട്ട് വരും. അതുപോലെ തന്നെയാണ് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് അത് നൽകുന്ന ഒരു ആത്മസംതൃപ്തിയും വലുതാണ്. അപ്പൊ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാം, മരങ്ങൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം, മലിനീകരണം കുറയ്ക്കണം. ഇത് നമ്മുടെ ഭൂമിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ മനോഹരമായൊരു നാളെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പ്രകൃതി സൗഹൃദ ടിപ്സുകൾ നിങ്ങൾ പരീക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കാണ്. വീണ്ടും 360 ഡിഗ്രിയുമായി മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് ഖലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാ.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
4: Kia, movement that inspires.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ആകട്ടെ.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
3: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.

0: ഇപിജി അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ.
6: വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, കെ രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: മാങ്ങാട്ടിടം, കതിരൂർ, അരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
6: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: VBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
9: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്ററായിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
6: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
10: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് അപകടമുണ്ടായത്. മരം കടപുഴയ്ക്ക് വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതോടെ സമീപ

ഐസിസി ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം ഒന്നാം സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119-ൽ നിന്ന് 118-ആയി കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാദർശനത്തിനായി വിർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐസിസി ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, നമസ്കാരം. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ലൈഫ് ചിലപ്പോ നമ്മളെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പോലെ വട്ടം കറക്കും. സങ്കടങ്ങളും തോൽവികളും ഒക്കെ വന്ന് നമ്മളെ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇനി രക്ഷയില്ല, ഇതോടെ തീർന്നു അല്ലെ. പല സമയങ്ങളിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പല സിറ്റുവേഷൻസിൽ വിചാരിച്ചിട്ടുണ്ട്, ഇനി ഒരു രക്ഷയില്ല ബ്രോ, കംപ്ലീറ്റ്ലി ലോക്കാണ്. പക്ഷേ അവിടെ വർക്ക് ആവുന്ന ഒരു പവർ ഉണ്ട്. ആ പവറാണ് അഗത്യസം. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇഷ്ടമുള്ള വാക്കുകളെ കുറിച്ച് പറയാറുണ്ട് എഴുത്തോലയിൽ. അങ്ങനെ ഒരു വാക്കാണ്, വളരെ ഇഷ്ടമുള്ള, വളരെയധികം ഇഷ്ടമുള്ള, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് അഗത്യസം. അഗത്യസം ഇസ് സച്ച് എ ബ്രെയിൻ പവർ. ഒരു പവറാണത്. നമുക്കതേ കുറിച്ച് കേൾക്കാം ഇന്നത്തെ എഴുത്തോലയിൽ. റെഡി അല്ലേ എല്ലാരും? കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എന്താണ് ഈ അഗത്യസ്വം എന്ന വാക്ക് എന്ന് ചോദിച്ചാൽ, അഗത്യസ്വം അതിന്റെ സ്പെല്ലിംഗ് AGATHISM എന്നുള്ളതാണ് അഗത്യസ്വം. ലൈഫ് ഇപ്പോൾ ഒരു ക്രാഷ് ലാൻഡിംഗ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതായത് ഒന്നും ശരിയാവണില്ല, ഒരു രക്ഷയില്ല, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും സഫറിങ്സ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഇവിലും സഫറിങ്ങും ഒക്കെ ആ പ്രോസസ്സിന്റെ ഭാഗമാണ്, ലൈഫിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടേ എൻഡ് ഗെയിമിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം നല്ലതായിട്ടേ സംഭവിക്കുള്ളൂ, എല്ലാം ശുഭമായിരിക്കും എന്ന് പറയേ. ഇപ്പൊ സത്യനന്ദിക്കാട് സിനിമ പോലെ എല്ലാം ഉണ്ടാകും, അതിൽ അടിയിടി, ഫൈറ്റ്, റിലേഷൻഷിപ്പ്, ബഹളം, പ്രണയം, വിരഹം ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ്, ആ സിനിമയുടെ അവസാനം നല്ലൊരു ക്ലൈമാക്സ് അല്ലെങ്കിൽ നല്ലൊരു ശുഭം എന്ന് എഴുതി കാണിക്കുന്ന ഒരു എൻഡിങ്, ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് അഗത്യസ്വം എന്നുള്ളത്. സിനിമയിലെ ഇന്റർവെൽ ബ്ലോക്ക് പോലെ അവിടെ വില്ലൻ ജയിച്ചു എന്ന് നമ്മൾ തോന്നും, പക്ഷെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും എല്ലാം മാറും, എല്ലാം നമ്മുടെ സൈഡിൽ വരും അല്ലേ, ബോള് നമ്മുടെ കോർട്ടിലേക്ക് വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയില്ലേ. എന്തൊക്കെ സംഭവിച്ചാലും ഈ വേദനയും ഇതുമെല്ലാം കടന്നു പോയിട്ട് അതിന്റെ അവസാനം ഒരു നല്ല കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഉള്ളൊരു വാക്കാണ് ഈ അഗത്യസ്വം. അങ്ങനെ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കാണ് അഗത്യസ്വം. ഡിക്ഷണറിയിൽ നോക്കിയാൽ അത് ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ഒരു വാക്ക് കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടുപിടിച്ച വാക്കൊന്നുമല്ല, ഞാൻ ഈ വാക്ക് കാണുന്നത് ഈ അടുത്താണ്. ചിലപ്പോൾ മുന്നേ ഈ ഒരു വാക്ക് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഈ വാക്കിനെ കുറിച്ച് പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം. നമ്മുടെ വൊക്കാബുലറിയിലേക്കുള്ള ഒരു അഡീഷനാണ് ഈ അഗത്യസ്വം എന്ന വാക്ക്. എഴുത്തോലയിൽ ഈ അഗത്യസ്വത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കാം നല്ലൊരു പാട്ടിന് ശേഷം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കി, മറ്റുള്ള ആളുകളുടെ പ്രൈവസി ഒക്കെ ബഹുമാനിച്ച്, ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് കാലം നമുക്കായിട്ട് ഒരു ഹാപ്പി എൻഡിങ് എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയത്തില്ലേ, എല്ലാം നടക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്നതൊരു പഴയ ഡയലോഗ് ആയിരിക്കാം ചിലപ്പോൾ. ഞാനിപ്പോ ഇത് പറയുമ്പോഴത്തേക്കും ആ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. പക്ഷേ എവറിത്തിങ് ലീഡ്സ് ടു സംതിങ് ഗുഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്, അതാണ് ആഗറ്റിസം. എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് തോട്ട്, അതാണ് ആഗറ്റിസം. ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഓർക്കുന്നില്ലേ, സംഭവിച്ചതെല്ലാം ഗുഡിന്, സംഭവിക്കാനിരിക്കുന്നതും ഗുഡിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഗുഡിന് അല്ലെ. നമ്മള് ഇത്രയും നാൾ ലൈഫിൽ സംഭവിച്ചതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇനി സംഭവിക്കാനിരിക്കുന്നതും ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോ നമ്മളൊരു ദുഃഖത്തിലൂടെ കടന്നുപോയാലും അതൊക്കെ നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പവർ. ഈ അഗത്യസവും ഒപ്റ്റിമിസവും രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ആ ഇത് രണ്ടും സെയിം അല്ലേ, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി അതാണല്ലോ ഓപ്റ്റിമിസം പറയുന്നത് അല്ലേ. ഏത് നെഗറ്റീവ് സിറ്റുവേഷൻസിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഓപ്റ്റിമിസം. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ എന്ന് ചോദിച്ചാൽ എനിക്കും വല്ലാത്തൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തെന്ന് വെച്ചാൽ, ഒപ്റ്റിമിസം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം നല്ലതാണ്, എല്ലാം ഹാപ്പിയാണ്, ഗുഡ് വൈബ്സ് ഓൺലി മോഡല്ലേ. പക്ഷേ അഗത്യസം കുറച്ചുകൂടെ റോ ആണ്. ആ റോവ്നെസ് എന്താണ് എന്ന് പറയാം എഴുത്തോലയിൽ നല്ലൊരു പാട്ടിന് ശേഷം. യു ആർ ഓൺ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ നല്ല വശം മാത്രം നമ്മൾ കാണുക അല്ലെ, പോസിറ്റീവ് മാത്രം നമ്മൾ കാണുക. പക്ഷെ അഗത്യസം എന്ന് പറഞ്ഞാൽ ഇല്ലേ, അഗത്യസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സഫറിങ്ങിലാണ്, ഒരു വേദനയിലാണ്, ഒരു ദുഃഖത്തിലാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഐ എം സഫറിങ്, ഐ ഹാവ് പെയിൻ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എവറിത്തിങ് വർക്ക്സ് ഔട്ട്, എവറിത്തിങ് വർക്ക്സ് ഔട്ട് ഇൻ ദി എൻഡ്, അവസാന നിമിഷം എല്ലാം ശുഭമാകും എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ അവസാന നിമിഷം ശുഭമായിട്ടില്ലെങ്കിൽ അത് അവസാനമല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അഗത്യസം. അതൊരു ഹാപ്പിനെസ് അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഓരോ ആളുകളും അവരവരുടെ ഹാർഡ്ഷിപ്പിലൂടെ പോവാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെയുള്ള ഉപദേശങ്ങളല്ല, എല്ലാം ശരിയാകും എന്നൊരു പോസിറ്റീവ് തോട്ടാണ് അല്ലേ. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം ശരിയാവും. ഇപ്പോൾ ലൈഫ് ചിലപ്പോൾ ഒരു ഇന്റർമിഷൻ ബ്ലോക്കിൽ നമ്മുടെ ചുറ്റുമുള്ള വില്ലന്മാരൊക്കെ ജയിച്ചിങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും സാരമില്ല, നമ്മൾ ആ ഒരു മൊമെന്റിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല, പടം തീർന്നിട്ടില്ല. കാരണം ഔട്ട്കം എന്നുള്ളത് നമുക്ക് വരാനുള്ളത് ഏറ്റവും നല്ലതായിരിക്കും, ഏറ്റവും പോസിറ്റീവ് ആയിരിക്കും എന്ന് ഉറച്ചങ്ങിട്ട് വിശ്വസിക്കുക. അതാണ് റിയൽ പവർ. ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ബട്ട് അക്നോളജ് ദി പെയിൻ. വേദനയെ പേടിക്കേണ്ട, അത് നമ്മളെ ഓരോരുത്തരെയും പുതിയൊരു മനുഷ്യനാക്കി മാറ്റാനുള്ള പ്രോസസ്സ് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക്, അതാണ് അഗത്യസം. ഇന്ന് അഗത്യസത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. എഴുത്തോലെയാണ് ഇത്ര നേരം കേട്ടത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കോൽ.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

അവൻ വരികയാണ്. ആര് വരാണ്? നമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാരുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Hey, trippin' away. Hey, trippin' away. Hey,

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: കൊണ്ടെടുക്കാൻ സമരം, സ്വിമ്മിംഗ് പൂൾ സ്റ്റുഡൻസിനെ യൂസ് ചെയ്യാൻ സമരം, അങ്ങനെ കുറെ പൊളിഞ്ഞ സമരങ്ങൾ. നിനക്ക് മതിയായില്ലേ?
1: കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം ജയിച്ചേനെ. നിങ്ങൾക്കൊക്കെ നോക്കി നല്ല താല്പര്യം.

0: This day will never happen again.
1: ഇന്നലെ പോവാൻ നേരത്തെ എല്ലാവരും നല്ല ഇമോഷണൽ ആയിരുന്നു. ഞാൻ കുറെ നേരം നിന്റെ സീറ്റിൽ വന്നിരുന്നു. എത്ര നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമല്ലേ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: Story of life.
0: Lighten your life. Lighten. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു വലിയ തകർച്ചയിലൂടെ കടന്നുപോയിട്ടുണ്ടാവും അല്ലേ? ഒരു പ്രിയപ്പെട്ടവൻ്റെ വിയോഗം, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗം, വലിയൊരു ബിസിനസ് തകർച്ച, അല്ലെങ്കിൽ ആഴത്തിലുള്ളൊരു പ്രണയനഷ്ടം. ആ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും, ഇനി എൻ്റെ ജീവിതം ഇത്രയുള്ളൂ, ഈ വേദനയിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തു കടക്കില്ല എന്ന്. ലോകം മുഴുവൻ നമ്മളോട് വിളിച്ചു പറയുന്നത് പോലെ തോന്നും, എല്ലാം അവസാനിച്ചു പോയി എന്ന്. ശരിയല്ലേ? നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു മൊമെൻറ്റ്, അങ്ങനെ ഒരു നിമിഷം ഉണ്ടായിട്ടില്ല ലൈഫിൽ? ഉണ്ടായിക്കാണും. പക്ഷേ മനുഷ്യ മനസ്സിനും ഈ പ്രകൃതിക്കും ഒരു അത്ഭുതകരമായ കഴിവുണ്ട്. എത്ര വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആഘാതം ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു പക്ഷേ ദേഷ്യമൊക്കെ വരും. എൻ്റെ വേദനയെ നിങ്ങൾ ഇത്രയും ലഘുവായിട്ട് കാണുന്നുവോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ സത്യം അതല്ല. വേദനയുടെ തീവ്രത കുറയുന്നൊന്നുമല്ല, മറിച്ച് ആ വേദനയും ചുമലിലേറ്റ് ജീവിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ മനസ്സ് പതുക്കെ ആർജിച്ചെടുക്കുകയാണ്. കാലം എന്നൊരു വലിയ വൈദ്യനുണ്ട്, ഒരു ഡോക്ടറുണ്ട് നമുക്കിടയിൽ. മുറിവ് ഉണങ്ങില്ലായിരിക്കും, പക്ഷെ ആ മുറിവിലെ ചോര നിൽക്കുക, അത് പതുക്കെ ഒരു കലയായിട്ട് മാറും. ആ ഒരു കല അവിടെ തന്നെ ഉണ്ടാകും, പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. പക്ഷേ മുമ്പത്തെ പോലെ നമ്മളെ പൊള്ളിക്കില്ല. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ നമ്മളിങ്ങനെ ശ്വാസം മുട്ടും. നമ്മുടെ ചിന്തകൾ ആ ഒന്നിൽ മാത്രം ഇങ്ങനെ തറഞ്ഞു നിൽക്കും. പക്ഷേ പതുക്കെ പതുക്കെ, വളരെ പതുക്കെ, വീണ്ടും വീണ്ടും വിശക്കാനായിട്ട് തുടങ്ങും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ചെറിയ കാര്യങ്ങളിൽ ചിരിക്കാൻ തുടങ്ങും. ജീവിതം അതിൻ്റെ ഒഴുക്കിങ്ങനെ തുടരും. നദിയുടെ ഒഴുക്കിനെ തടയാനായിട്ട് ഒരു കല്ലിനും കഴിയില്ല. കുറച്ച് നേരത്തേക്ക് കഴിയുമായിരിക്കും, ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കഴിയുമായിരിക്കും. പക്ഷേ അതിൻ്റെ സൈഡിലൂടെയോ അതിൻ്റെ മുകളിലൂടെയോ നദി അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളൊരു വലിയ ദുരന്തത്തിൻ്റെ നടുക്കാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇത് ശാശ്വതമല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ആ വലിയ ഭാരം പതുക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു തുടങ്ങും. ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും നാളെ നിങ്ങളുടെ കരുത്തായിട്ട് മാറും. സങ്കടപ്പെടാനുള്ള അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല. സങ്കടപ്പെട്ടോളൂ, പക്ഷെ തകർന്നു പോകരുത്. ഓരോ കരുത്ത രാത്രിക്ക് ശേഷവും ഒരു വെളിച്ചമുണ്ട് എന്ന് മനസ്സിലാക്കുക. എത്ര വലിയ കടൽക്ഷോഭവും കുറച്ച് കഴിയുമ്പോൾ അടങ്ങുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു ആഘാതവും ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഇല്ലാതാവും. നിങ്ങൾക്ക് വീണ്ടും സ്വപ്നങ്ങൾ കാണാനായിട്ട് കഴിയും, വീണ്ടും ആളുകളെ സ്നേഹിക്കാൻ കഴിയും. ഒരു കാര്യം വിശ്വസിക്കുക, ഈ നിമിഷവും കടന്നുപോകും, മുറിവുകൾ ഉണങ്ങും, കാലം നിങ്ങളെ വീണ്ടും പതുക്കെ പതുക്കെ നടത്താനായിട്ട് ശീലിക്കും. അതുവരെ ക്ഷമയോടുകൂടി

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നൊരു കാര്യമുണ്ട്, നല്ലവനായി ജീവിക്കണം, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിന്റെ കൂടെ ഉണ്ടാവും, നിന്നെ സ്നേഹിക്കുമെന്നല്ലേ. നീ നല്ലവനാണെങ്കിൽ ആളുകളൊക്കെ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ എല്ലാവരോടും വളരെ വിനയത്തോടെ പെരുമാറും, എല്ലാവരെയും സഹായിക്കും, ആരെയും വേദനിപ്പിക്കാനേ ശ്രമിക്കില്ല അല്ലേ, ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും, ശരിയല്ലേ. എന്നാലേ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഈ ലോകം, അതത്ര നിഷ്കളങ്കമൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്, ശരിയല്ലേ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്മയുടെ വേഷം കെട്ടി വരുന്ന ചില കെണികളെ കുറിച്ചാണ്. നിങ്ങൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്നേഹിക്കാനൊന്നും പോകുന്നില്ല, മറിച്ച് നിങ്ങളെല്ലാവരും ഉപയോഗിക്കും, ശരിയല്ലേ. ഇത് കേൾക്കുമ്പോൾ അത്രയ്ക്കങ്ങ് ഓക്കെ ആവണമെന്നില്ല, അത്രയ്ക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ ആരെയും വേദനിപ്പിക്കാത്തവരാണ് എന്ന് കാണുമ്പോൾ, നിങ്ങൾക്കില്ല എന്ന് പറയാൻ അറിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ, ലോകം നിങ്ങളെ ഒരു ചവിട്ടുപടിയായിട്ട് കാണാൻ തുടങ്ങും. അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ, അവരുടെ പണികൾ എളുപ്പമാകാൻ അവർ നിങ്ങളെ സ്നേഹം കൊണ്ടങ്ങ് മൂടും. പക്ഷേ ആ സ്നേഹത്തിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. പലപ്പോഴും നമ്മൾ സ്നേഹമെന്ന് കരുതുന്നത് വെറും ചൂഷണം മാത്രമായിരിക്കും. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവർക്കറിയുക പോലുമില്ല, ശരിയല്ലേ. അന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടും, ഞാൻ ഇത്ര നല്ലവനായിട്ടും അവരെന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കും. അവർ അത് ചെയ്തത് നിങ്ങൾ നല്ലവനായതുകൊണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു ബൗണ്ടറി സൂക്ഷിക്കാൻ മറന്നതുകൊണ്ടാണ്, അതിരുകൾ സൂക്ഷിക്കാൻ മറന്നതുകൊണ്ടാണ്. നല്ലവനായിരിക്കുക എന്നാൽ വിഡ്ഢിയായിരിക്കുക എന്നല്ല അർത്ഥം. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, സഹായിക്കേണ്ടവരെ സഹായിക്കും വേണം, പക്ഷേ നിങ്ങളുടെ നന്മയെ മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാനായിട്ടുള്ള ആയുധമായിട്ട് വിട്ടുകൊടുക്കരുത്. നിങ്ങളെ ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. ഒരു പരിധി കഴിഞ്ഞാൽ മതി എന്ന് പറയാനായിട്ട് നിങ്ങൾ പഠിക്കണം. യഥാർത്ഥ സ്നേഹം നിങ്ങളെ ഉപയോഗിക്കില്ല, പകരം നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ നന്മയെ തിരിച്ചറിയുന്നവർക്ക് മാത്രം നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാനായിട്ട് പഠിക്കുക. ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ആവശ്യമില്ല. സ്വയം സ്നേഹിക്കാനും സ്വന്തം അന്തസ് കാത്തു സൂക്ഷിക്കാനും പഠിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ, മനസ്സിലായോ. നല്ലവരായി തന്നെ ജീവിക്കുക, നല്ലവരായി തന്നെ ലൈഫിൽ തുടരുക, പക്ഷേ കണ്ണുകൾ തുറന്നു വയ്ക്കണം. നന്മ ഒരു ബലഹീനതയാക്കി മാറ്റരുത്, അതൊരു കരുത്താക്കി മാറ്റുക. നിങ്ങളെ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കുക, അവരിൽ നിന്ന് മാന്യമായിട്ട് അകലം പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് നിങ്ങളാണ്.

0: Story of life.
1: Lighten your life. Lighten. Life ഒരു ജേണിയാണ് അല്ലേ, ഒരു യാത്രയാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ യാത്രക്കിടയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മളിങ്ങനെ കാണും, ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടും. ചില കാഴ്ചകളൊക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും, അത്ഭുതപ്പെടുത്തും, ചിലത് നമ്മളെ സന്തോഷിപ്പിക്കും. പക്ഷേ ഈ യാത്രയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്ന ചില കാര്യങ്ങളുടെ മൂല്യം, വാല്യൂ, അത് കൂടെ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാതെ പോവുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ എപ്പോഴെങ്കിലും

ഉണ്ടായിട്ടുള്ളൊരു വലിയ നഷ്ടബോധമുണ്ട്. നമുക്ക് മനസ്സിലാവില്ല, ആ കാര്യം നമുക്ക് മനസ്സിലാവുകയില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും അതൊരുപാട് ദൂരെ പോയിട്ടുണ്ടാവും, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ചില മനുഷ്യർ നമ്മുടെ കൂടെയുള്ളപ്പോൾ അവരുടെ സ്നേഹം നമ്മൾ ഒരു ശീലമായിട്ട് കാണും. അവരെപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ, നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുമല്ലോ എന്ന് നമ്മൾ കരുതും. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാനോ അവർക്ക് കൊടുക്കേണ്ട പരിഗണന നൽകാനോ നമ്മൾ മടിക്കും. പക്ഷെ ഒരു നിമിഷം അവരെ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് അവർ നൽകിയ ആ ഒരു തണൽ എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ശരിയല്ലേ? മനുഷ്യരുടെ കാര്യം മാത്രമല്ല, ചില ഓപ്പർച്യൂണിറ്റീസ്, ചില അവസരങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണുകയില്ല. പക്ഷെ കാലം മുന്നോട്ട് പോയി മറ്റൊരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും. അന്ന് നമ്മളിങ്ങനെ നെടുവീർപ്പെടും, അന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ലൈഫ് സൂപ്പറായേനെ എന്ന് നമ്മൾ ചിന്തിക്കും. ദൂരെ പോയതിനെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നതിലൊരു കാര്യമില്ല, കാരണം പോയത് പോയി. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എന്താണോ ആരാണോ അവരെ ഇപ്പോഴേ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവർ നമുക്ക് നൽകുന്ന സ്നേഹത്തെയും പരിഗണനയും നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത്. നാളെ ഒരു നഷ്ടബോധമായിട്ട് മാറാൻ ആരെയും അനുവദിക്കുകയും ചെയ്യരുത്. മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ വൈകിയ തിരിച്ചറിവെങ്കിലും നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കണം. ഇനി ഒരാളും നമ്മുടെ അരികിൽ നിന്നിട്ട് മനസ്സിലാക്കപ്പെടാതെ ദൂരേക്ക് പോവാതിരിക്കട്ടെ. കൂടെയുള്ളപ്പോൾ ചേർത്ത് പിടിക്കണം, കൂടെയുള്ളപ്പോൾ സ്നേഹിക്കണം. ഈ ഓർമ്മകൾക്ക് കനമേറുന്നത് അത് വെറും ഓർമ്മകളാകുമ്പോൾ മാത്രമാണ്, കൂടെയുള്ളപ്പോൾ അത് ലൈഫാണ്. സ്വന്തം ജീവിതത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുക. അകന്നു പോയത് പോയി, അതിന് വിട നൽകുക. കൂടെയുള്ളവരുണ്ടല്ലോ, അവർക്ക് ഹൃദയം കൊടുക്കുക. മനസ്സിലാക്കുക.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட EPG Abdul Kalam Technological University உடைய கீழில் BTech in Computer Science and Engineering, Artificial Intelligence and Machine Learning, Civil, Mechanical, Electronics and Communication Engineering, Electrical and Electronics Engineering എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ

തൂവാനത്തുമ്പികൾ. പത്മരാജൻ എന്ന പ്രതിഭാശാലിയായ സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന്. പത്മരാജൻ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഗാനങ്ങൾ ദൃശ്യാവിഷ്കാരത്തിലും സിനിമ പോലെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഗാനങ്ങളാണ്, മുന്നിട്ട് നിൽക്കുന്നവയായിരുന്നു. അതുകൊണ്ടാണ് ആ ഗാനങ്ങൾ ഇന്നും നമ്മൾ

1935 ഭരതൻ ഒരു സിനിമ സംവിധാനം ചെയ്യാണ് പ്രയാണം എന്ന സിനിമ. ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് പത്മരാജനാണ്. അതുവരെ കഥകൾ മാത്രം എഴുതിയിരുന്ന, കഥകളിലും നോവലുകളിലും അങ്ങനെ സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന പത്മരാജൻ സിനിമയിലേക്ക് എത്തുന്നത് ഭരതന്റെ പ്രയാണം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ്. 1979 സംവിധായകന്റെ മേലങ്കി പത്മരാജൻ അണിയുന്നത് പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെ. അതിനുശേഷം കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽ വാൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇന്നലെ തുടങ്ങി ഞാൻ ഗന്ധർവൻ വരെ 18

23-ന് ജീവിതത്തോട് വിട പറഞ്ഞ പത്മരാജൻ ഇന്നും ജീവിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ പാട്ടുകളിലൂടെ, കഥകളിലൂടെ, സിനിമകളിലൂടെ ഒരു ഗന്ധർവനെ പോലെ. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇന്നും പത്മരാജനിലേക്ക് തിരിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ടുകൾ പത്മരാജൻ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഗീത സംവിധായകന്റെ ഗാനങ്ങൾ ആയതുകൊണ്ടാണ്. പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥിന്റെ പാട്ട്.

സംവിധായകൻ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. തൂവാനത്തുമ്പികൾ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തൂവാനത്തുമ്പികൾ പറന്നുകൂടി ആ ഒരു നിമിഷത്തില് അദ്ദേഹം ആലോചിക്കുകയാണ് ഒരു പുതിയ സംഗീത സംവിധായകനെ അവതരിപ്പിച്ചാലോ എന്ന്. അങ്ങനെ ആകാശവാണിയിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാണ്. തൂവാനത്തുമ്പികളിൽ തുടങ്ങുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത സംവിധായക യാത്ര. തുടക്കം തന്നെ പൊലിച്ചു എന്ന് പറയാം. ചിത്രത്തെ പോലെ തന്നെ അതിലെ പാട്ട്

1977 ആകാശവാണിയിൽ മ്യൂസിക് കമ്പോസറായിട്ടാണ് അദ്ദേഹം തുടക്കമിടുന്നത്. ആ കാലയളവിൽ ഒട്ടേറെ ലളിത ഗാനങ്ങൾക്ക് അദ്ദേഹം ജന്മം കൊടുത്തു. ആകാശവാണിയിൽ അദ്ദേഹത്തിന്റെ സംഗീത ക്ലാസ്സുകൾ ഒരു കാലത്ത് ഏറെ പ്രശസ്തമായിരുന്നു. ആ ഒരു സമയം ഇദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്നത് ലളിത ഗാനങ്ങൾ ചൊല്ലി പറഞ്ഞു തന്ന് അർത്ഥങ്ങൾ മനസ്സിലാക്കി തന്ന് ഓരോ കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിൽ പാട്ട് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സംഗീത ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ലൈറ്റ് മ്യൂസിക്കിന് ആരാധകർ ഏറെയാണ്. ആസ്വാദകരെ ഇന്നും നല്ല എന്നും തേടുന്ന ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ആർ കെ ദാമോദരൻ വരികൾ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം കൊടുത്ത് രാധിക തിലക് ആലപിച്ച ഒരു ലളിത ഗാനം കേട്ടിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്താം.

നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംഗീത സംവിധായകര് മോഹൻ സിത്താരയും എം ജയചന്ദ്രനും തുടങ്ങി ഒട്ടേറെ ശിഷ്യന്മാര് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥൻ ഉണ്ടായിരുന്നു. അവരൊക്കെ പിൽക്കാലത്ത് മികച്ച സംഗീത സംവിധായകരായി തീരുകയും ചെയ്തു. 1987 തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തുടക്കമിടുന്നത്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം അവിടെ നിന്നായിരുന്നു സംഗീത സംവിധായകൻ എന്ന നിലയിൽ. ഇന്നലെ എന്ന സിനിമയിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്നലെ എന്നത് മറ്റൊരു പത്മരാജൻ മാജിക്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോൾ പത്മരാജൻ അവിടെ അനൗൺസർ ആയിരുന്നു. അപ്പൊ ഒരു ദിവസം പത്മരാജൻ അദ്ദേഹത്തെ വിളിച്ചു, പുതിയൊരു സിനിമയുണ്ട്, രണ്ട് പാട്ടുകൾ ആ സിനിമയിലുണ്ട്, ഒന്നൊരു ഡ്യുവറ്റാണ്, മറ്റൊന്നൊരു മെലഡിയാണ്. ഈ രണ്ട് പാട്ടുകൾക്കും താങ്കൾ തന്നെ, രവി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, രവി തന്നെ ഈണം കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. പത്മരാജൻ പറഞ്ഞതനുസരിച്ച് ഇന്നലെ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് രണ്ട് പാട്ടുകൾക്ക് വേണ്ടിയിട്ട് 4-5 ട്യൂണുകൾ ഉണ്ടാക്കി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അതിൽ നിന്നും പത്മരാജനും കൂടി ഇഷ്ടപ്പെട്ട രണ്ട് ട്യൂണുകൾ അക്സെപ്റ്റ് ചെയ്തു. ഈ പാട്ടിന് വരി എഴുതാൻ പുതിയൊരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് പത്മരാജൻ ഇങ്ങനെ പറയാണ്. രവിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ പേര് പറയു എന്ന് കൂടി പറയാണ്. അപ്പോ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന മുഖം കൈതപ്രത്തിന്റെ മുഖമാണ്. കൈതപ്രം അങ്ങനെയാണ് ഇന്നലെ എന്ന സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആ സമയത്ത് കാലിക്കറ്റ് ആണുള്ളത്. അങ്ങനെ ഗാനരചയിതാവ് പി കെ ഗോപി വഴി കൈതപ്രത്തിനെ ഉടനെ ബന്ധപ്പെടുകയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. നാളെ തന്നെ എനിക്ക് കൈതപ്രത്തെ കാണണം എന്നാണ് ഇന്നലെയുടെ സംവിധായകൻ പത്മരാജൻ അപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ കൈതപ്രം വരുന്നു, ഗാനരചയിതാവ് എത്തി, സംഗീതജ്ഞൻ ഉണ്ട്, സംവിധായകനുമുണ്ട്. ഇവര് മൂന്നു പേരും ഒരുമിച്ചിരുന്നുള്ള ചർച്ചകൾ. ആ ചർച്ചകൾക്കൊക്കെ ശേഷം ട്യൂണൊക്കെ സെറ്റായതിനു ശേഷം തിരിച്ച് മദ്രാസിലേക്ക് പോയി. അവിടെ വെച്ചാണ് പാട്ടുകൾക്ക് കൈതപ്രം വരികൾ എഴുതുന്നത്. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞതിനു ശേഷം, ആ കഥയെ മനസ്സിലിട്ട് താലോലിച്ചതിനു ശേഷം, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി പത്മരാജനും കൂടി ഇഷ്ടപ്പെട്ട ആ ഈണങ്ങൾ കൂടി കൈതപ്രം കേട്ടതിനു ശേഷം, ഇവിടെ നിന്ന് മദ്രാസിലേക്കുള്ള ആ ഒരു യാത്രയില് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വാക്കുകൾ വന്ന് നിറയാണ്. അങ്ങനെ കൈതപ്രം ആദ്യത്തെ പാട്ട് എഴുതി കൊടുക്കുന്നു. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. ഈ ഒരു ഗാനത്തിന് ട്രാക്ക് പാടിയിരിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തന്നെയാണ്. ആ ഗാനമാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ തീരുന്നത്.

ഈ ഒരു ഗാനം നമുക്കൊക്കെ ഇഷ്ടമുള്ള പലയാവർത്തി ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ തന്നെ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ഇന്നലെയിലെ ഈ ഒരു മെലഡി ഗാനത്തിനൊപ്പം തന്നെ രണ്ടാമതൊരു പാട്ട് ഡുവറ്റ് സോങ് ദാസേട്ടനൊപ്പം പാടിയിട്ടുള്ളത് ചിത്രചേച്ചി തന്നെയാണ്. തൂവാനത്തുമ്പികളിലെ പോലെയുള്ള ഓർക്കസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും അതേപോലെ പത്മരാജനും സ്വീകരിച്ചത്. ഒരു ഹോട്ടലിലിരുന്ന് ചിത്രത്തിന്റെ ഡിസ്കഷനൊക്കെ നടത്തിയതിനു ശേഷം ഓർക്കസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തതിനു ശേഷം ഈണങ്ങളൊക്കെ സെറ്റാക്കി ഈണം കൈതപ്രത്തിന് കേൾപ്പിച്ചു കൊടുത്തു. കൈതപ്രം വരികൾ എഴുതുന്നു, അതിനുശേഷം ട്രാക്ക് പാടുന്നു. കണ്ണിൽ നിന്മയിൽ എന്ന ഒരു പാട്ടിന് ട്രാക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പാടിയിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു ഡുവറ്റ് സോങ് ഈ ഒരു സിനിമയിലുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മളിനി കേൾക്കുവാൻ പോകുന്നത്, ദാസേട്ടന്റെയും ചിത്രചേച്ചിയുടെയും ശബ്ദത്തിൽ.

മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ അംഗീകരിക്കാതെ പോയൊരു മഹാപ്രതിഭയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ എന്നും ഓർക്കുന്ന ഒരു ബ്രില്യന്റ് മ്യൂസിക് കമ്പോസർ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ആൽബത്തെ കുറിച്ച് പറയാതെ പോവാനായിട്ട് സാധിക്കില്ല. ദാസ്യത്തിന് മൊത്ത് തരംഗിണി സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ഡിവോഷണൽ സോങ്സ് ആണ് മലയാളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ത്രിമധുരം എന്ന ആ ഒരു ഒറ്റ ആൽബം മതി ഡിവോഷണൽ ഗാനങ്ങൾ ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മിടുക്ക് എടുത്തു കാണിക്കാനായിട്ട്. കെ എൽ കൃഷ്ണദാസ് വരികളെഴുതി 1993 പുറത്തിറങ്ങിയ ഒരു ആൽബം ത്രിമധുരം എന്നാണ് ആൽബത്തിന്റെ പേര്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന ബ്രില്യന്റ് മ്യൂസിക് കമ്പോസറിന്റെ ഈണങ്ങൾക്ക് ദാസേട്ടൻ സ്വരമായപ്പോൾ നമുക്ക് കിട്ടിയ മികച്ച ഒരു ഗാനം.

മലയാള സിനിമയിൽ വീണ്ടും പെരുമ്പാവൂർജി രവീന്ദ്രനാഥിന്റെ മ്യൂസിക്കൽ ഹിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്നുള്ളത് താണ്ഡവം എന്ന സിനിമയാണ്. ഈ സിനിമ തമിഴിൽ ഇരുമുഖം എന്ന പേരിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ 5 പാട്ടുകളാണുള്ളത്. ഈ 5 പാട്ടുകളിലെ 4 MG ശ്രീകുമാർ കമ്പോസ് ചെയ്തപ്പോൾ അതിലൊരു ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് പെരുമ്പാവൂർജി രവീന്ദ്രനാഥാണ്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സംഗീതജ്ഞൻ രാജാമണി. പെരുമ്പാവൂർജി രവീന്ദ്രനാഥിന്റെ ഈണത്തിന് MG ശ്രീകുമാറിന്റെ സ്വരം. താണ്ഡവം എന്ന സിനിമയിലെ ഹിമഗിരി നിരകൾ എന്ന പാട്ട്.

മലയാള സിനിമയിലെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് ഓടിയെത്തുന്ന സ്നേഹമുള്ള ഒരു സിനിമ ജയരാജിന്റെ 1998 ഇറങ്ങിയ, ജയറാം, ജോമോൾ, കസ്തൂരി, ബിജു മേനോൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച സ്നേഹം എന്ന ചിത്രം. ജോമോളുടെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു സ്നേഹം എന്ന സിനിമ. ആരഭി രാഗത്തിന്റെ മാജിക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പാട്ടിലൊതുക്കി നമുക്ക് തന്നിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരി വരികളെഴുതിയ മനോഹരമായൊരു ഗാനം രാധിക തിലകിന്റെ ശബ്ദത്തിൽ കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

1998 സ്നേഹത്തെ കുറിച്ചാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട്. അതില് പ്രത്യേകിച്ച് പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്നാരോ വിളിച്ചു എന്ന ഗാനം, അതൊരു അത്ഭുതമായിട്ടുള്ള പാട്ടാണ്. കേൾക്കുന്നവർക്ക് മാത്രല്ല, ആദ്യം ഈ ഒരു ഗാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹവും അത്ഭുതപ്പെട്ടു പോയ ഒരു പാട്ട്. യൂസുഫ് അലി കേച്ചേരി വരികൾ എഴുതിയ ശേഷം അദ്ദേഹം ട്യൂൺ ചെയ്ത പാട്ടാണ്. തൃശൂരിൽ വെച്ചാണ് ഈ ഒരു ഗാനത്തിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ട്

അടുത്തേക്ക് എത്താണ്. സിനിമയില് പൊതുവെ അപൂർവമായി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഗമുണ്ട്, ദ്വിജാവന്തി എന്നാണ് ആ രാഗത്തിന്റെ പേര്. ആ രാഗത്തിലുള്ള ഒരു ഈണവും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈണം കൂടിയാണത്. പ്രേമത്തെ കുറിച്ചുള്ളൊരു ഗാനം ഈ സിനിമയിൽ ഉണ്ട് എന്നൊരു സൂചന ജയരാജ് നൽകിയിരുന്നത് കൊണ്ട് തന്നെ ആ ഗാനത്തിന് ദ്വിജാവന്തി എന്ന രാഗത്തിലുള്ള ആ ഈണം കൊടുത്താലോ എന്നൊക്കെ ഇദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടാണ് സംവിധായകന്റെ അടുത്ത് ഈണങ്ങളുമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു രാഗത്തിൽ അധികം ഗാനങ്ങളൊന്നും മലയാള സിനിമയിൽ വന്നിട്ടുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എം പി ശ്രീനിവാസൻ ചെയ്ത ഒരു കൊച്ചു സ്വപ്നം എന്ന പാട്ട്, പിന്നെ നമ്മുടെ പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശരത് കമ്പോസ് ചെയ്ത താളമയഞ്ഞു ഗാനമപൂർണം എന്ന പാട്ടൊക്കെ ഈ ഒരു രാഗത്തിൽ വന്നിട്ടുള്ള പാട്ടാണ്. അങ്ങനെ വിരലിൽ എണ്ണാവുന്ന പാട്ടുകൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു രാഗമാണ് ദ്വിജാവന്തി എന്ന രാഗം. അപ്പോ ആ ട്യൂൺ സംവിധായകൻ ജയരാജിനെ കേൾപ്പിച്ചു കൊടുത്തപ്പോ ജയരാജിനും തൃപ്തി പോരാ, പാട്ട് എഴുതുന്ന യൂസഫ് അലി കേച്ചേരിക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അല്പം കൂടെ ലളിതമായിട്ടുള്ള ഈണമായിരിക്കും പ്രേമത്തെ കുറിച്ചുള്ള ആ ഒരു പാട്ടിന് നല്ലതെന്ന്, ആ ഒരു ഈണം മതി എന്ന് ജയരാജ് ആവശ്യപ്പെടുകയാണ്. എനിക്ക് കൂടി പാടാൻ കഴിയുന്നതാവണം ആ ഒരു പാട്ട് എന്ന് കൂടി പറയുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ അദ്ദേഹം പറയാണ്, മോഹനരാഗത്തിൽ ഒരു ഈണം ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് നല്ലോണം നീരസം തോന്നി, നിരാശ തോന്നിയെങ്കിലും അദ്ദേഹം ആ ഈണങ്ങളെല്ലാം മാറ്റിവെച്ച് മോഹനരാഗത്തിൽ ഒരു ഈണം നെയ്തെടുക്കാണ്. സ്നേഹം എന്ന സിനിമയിലെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്ന പാട്ടിന് കൊടുക്കാനായിട്ട്. നൂറുകണക്കിന് പാട്ടുകൾ വന്നിട്ടുള്ള ഒരു രാഗമാണ് മോഹനരാഗം. മലയാള സിനിമയിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയെത്രയോ പാട്ടുകൾ മോഹനരാഗത്തിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈണം കൂടിയാണ് മോഹനത്തിലുള്ള ഈണങ്ങൾ. ഇനി അതിന് പ്രത്യേകിച്ചൊരു പുതുമയൊന്നും തനിക്ക് കൊണ്ടുവരാനില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ചെറിയൊരു നീരസത്തോടുകൂടി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ട്, ആ പാട്ട് ആ വർഷത്തെ 1998 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായി മാറി. അതാണ് കഥയുടെ ക്ലൈമാക്സ്. സ്നേഹം എന്ന സിനിമയിലെ ആ ഒരു പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇനി.

നിങ്ങളീ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ വരുന്നത് വേറൊരു പാട്ടാണ്. കാരണം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആദ്യം ചിട്ടപ്പെടുത്തിയ ദ്വിജാവന്തി എന്ന രാഗത്തില് വലിയ പ്രതീക്ഷകളോടെ അദ്ദേഹം ചെയ്ത ആ ഒരു ട്യൂൺ, അത് അങ്ങനെയൊന്നും ഉപേക്ഷിക്കാനായിട്ട് പറ്റുമോ? അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. കേൾക്കുന്ന നമുക്കും ഒരു പക്ഷേ ഒരു സങ്കടം തോന്നും ആ ഒരു രാഗത്തോട്. ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു പാട്ടായി അത് മാറുമോ എന്നുള്ളൊരു സങ്കടം. പക്ഷേ ഈ പടത്തിന്റെ പശ്ചാത്തല സംഗീതത്തില് ഈ ഒരു രാഗമാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചെയ്തിട്ടുള്ളത്. ഏതോ ഒരു സ്നേഹം എന്ന സിനിമയിലെ ഏതോ ഒരു വിഷ്വലിനൊപ്പം വ്യത്യസ്തമായ ആ ഒരു ദ്വിജാവന്തി രാഗം ഒഴുകി വന്നപ്പോൾ സംവിധായകൻ ജയരാജ് പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അസാധ്യമായിരിക്കുന്നു ഈ ഒരു ട്യൂൺ, നമുക്കിതൊരു പാട്ടാക്കിയാലോ എന്ന്. അപ്പോ ശരിക്കും ചിരിയാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് വന്നത്. ആദ്യം അദ്ദേഹം തന്നെ കേട്ട് തള്ളിക്കളഞ്ഞൊരു ഈണമാണ് അതെന്ന് അദ്ദേഹം അറിയുന്നില്ല. എങ്കിലും ഇന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം എന്ന സിനിമയിലെ പാട്ട് കമ്പോസിഷനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സിനിമാ ഗാനങ്ങൾ ശരിക്കും ലളിതമാകുന്നത് തന്നെയാണ് നല്ലത്. സാധാരണക്കാരന് മൂളി നടക്കാൻ പറ്റുന്നൊരു ഈണമല്ല ദ്വിജാവന്തി എന്ന രാഗം. അതുകൊണ്ട് അതന്ന് ഉപേക്ഷിച്ചത് നല്ലതായി എന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നി. ആ സിനിമയിലെ മറ്റൊരു പാട്ട്, അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണത്തിലുള്ള ഒരു മാജിക്കൽ ആയിട്ടുള്ള ഗാനം.

സംഗീതം ചെയ്ത പടങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ശാസ്ത്രീയ രാഗങ്ങളുടെ ചിട്ടവട്ടങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ലളിതമായ ഗാനങ്ങൾ നമുക്ക് തന്ന പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അദ്ദേഹം സമ്മാനിച്ച ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ ഒരു മണിക്കൂറിലൂടെ നമ്മൾ കേട്ട് വന്നു. സ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനിയും ആ സിനിമയിലെ ഒരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിവിടെ അവസാനിക്കുകയാണ്. ഈ ഗാനം യൂസഫലി കീച്ചേരിയാണ് എഴുതിയിട്ടുള്ളത്. നീലാംബരി എന്ന രാഗത്തിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി ദാസീട്ടൻ പാടിയ സ്നേഹത്തിലെ മറ്റൊരു മികച്ച ഗാനം. നിറയെ സ്നേഹമുള്ള ഒരു പാട്ട്.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.